0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുല്ലാ മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: أعوذ بالله من الشيطان الرجيم. واذكر

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മെയ് 11 തിങ്കൾ, ഹിജ്റ വർഷം 1447, ദുൽഖാദ് 23.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുള്ള അൽ മത്രൂത്.

വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ത്വാഹ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സൽമി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി ശബ്ദ പ്രക്ഷേപണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുൻ നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും വായിച്ചു കേൾപ്പിക്കുന്നു.
3: വചനം 125. ഉദ്ഉ, നീ ക്ഷണിക്കുക, വിളിക്കുക. ഇലാ സബീലി, മാർഗത്തിലേക്ക്. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. ബിൽ ഹിക്മതി, യുക്തി കൊണ്ട്. തത്വം വിജ്ഞാനം മുഖേന. വൽ മൗഇളതി, സദുപദേശവും. അൽ ഹസന, നല്ലതായ. വജാദിൽഹും, അവരോട് തർക്കം, വിവാദം, വാഗ്വാദം, വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക. ബില്ലത്തി, യാതൊന്നുമായി, യാതൊന്നനുസരിച്ച്. ഹിയ, അത്. അഹ്സനു, കൂടുതൽ നല്ലതാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ഹുവ, അവൻ തന്നെ. അഅ്ലമു, നല്ലവണ്ണം അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമൻ ദല്ല, പിഴച്ചവരെ പറ്റി, തെറ്റിയവരെ പറ്റി. അൻ സബീലിഹി, അവന്റെ മാർഗം വിട്ട്, മാർഗത്തിൽ നിന്ന്. വഹുവ അഅ്ലമു, അവൻ നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി.
4: ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദ.

0: നബിയെ, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിതത്വവും നല്ല സദുപദേശവും മുഖേന നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക. കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് വിവാദം നടത്തുകയും ചെയ്യുക. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് അവന്റെ മാർഗം വിട്ടു പിഴച്ചു പോകുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവൻ. അവൻ തന്നെ നേർമാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവനുമാകുന്നു.
1: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുന്നത് നിർബന്ധം ചെലുത്തിയോ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചോ ആവരുത്. അതിന് മൂന്നു രീതികളാണുള്ളതെന്ന് ഇവിടെ അല്ലാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, യുക്തി തത്വങ്ങൾ, ഹിക്മ. രണ്ട്, നല്ല രൂപത്തിലുള്ള സദുപദേശം, അൽ മൗഇളതുൽ ഹസന. മൂന്ന്, കൂടുതൽ നല്ല രീതിയിലുള്ള വിവാദം, അൽ മുജാദല ബില്ലത്തി ഹിയ അഹ്സൻ. ഉപദേശിക്കുന്ന വിഷയത്തിന്റെ യഥാർത്ഥം ഗ്രഹിക്കുമാറ്, അതിന്റെ യുക്തി, തെളിവ്, ലക്ഷ്യം ആദിയായവ വിവരിച്ചു കൊടുക്കുക എന്ന് ഒന്നാമത്തതിനും, അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും ആവശ്യമായ പ്രോത്സാഹനങ്ങളും പ്രേരണകളും ന്യായങ്ങളും നൽകുകയെന്ന് രണ്ടാമത്തതിനും സാമാന്യമായി വിവക്ഷ നൽകാം. ആപേക്ഷികമായി നോക്കുമ്പോൾ ബുദ്ധിയും വിവേകവും ഉള്ളവരിൽ ഒന്നാമത്തെ രീതിയും സാധാരണക്കാരിൽ രണ്ടാമത്തെ രീതിയും കൂടുതൽ ഫലവത്തായിരിക്കും. എല്ലാവരും സാത്വികന്മാരും സത്യാന്വേഷണ തൽപരരും ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവരോട് തർക്കവും വാദവും നടത്തേണ്ടതായി വരും. എന്നാൽ അത് വായടപ്പിക്കുന്ന തരത്തിലുള്ളതോ ഉത്തരമുട്ടിക്കുവാൻ വേണ്ടിയോ ആയിരിക്കരുത്. സന്ദർഭത്തിനും ആൾക്കും പരിസ്ഥിതിക്കും അനുസരിച്ച് കൂടുതൽ നയത്തോടും മയത്തോടും കൂടിയും സത്യസന്ധമായും ആയിരിക്കേണ്ടതാണ്. സംഭാഷണം പ്രതിയോഗിയുടെ പരാജയത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ടാവരുത്. സത്യം ഗ്രഹിപ്പിക്കുകയാവണം ലക്ഷ്യം. സംസാരശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. അല്ലാത്ത പക്ഷം പ്രതിയോഗി ഉത്തരം മുട്ടി പരാജയപ്പെട്ടാൽ പോലും സത്യത്തോട് ഇണങ്ങാതിരിക്കുകയായിരിക്കും ഉണ്ടാവുക. ന്യായവും തെളിവും സമർപ്പിക്കുന്നത് ഇരുവിഭാഗക്കാരും അംഗീകരിക്കുന്ന അടിസ്ഥാനം തെറ്റാതിരിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ഓരോ കക്ഷിയും മനസ്സിരുത്തായിക കൊണ്ടാണ് രണ്ടു വ്യത്യസ്തമായ അഭിപ്രായഗതിക്കാർ തമ്മിൽ നടത്തപ്പെടുന്ന ഇന്നത്തെ വാദപ്രതിവാദങ്ങളിൽ ബഹുഭൂരിഭാഗവും ഫലശൂന്യമായി തീരുന്നതും പരസ്പരം വിദ്വേഷം വളർത്തുവാൻ കാരണമായി തീരുന്നതും. ക്ഷണിക്കുന്ന മാർഗവും രീതിയും എത്ര തന്നെ നല്ലതായിരുന്നാലും ക്ഷണിക്കപ്പെടുന്നവരെല്ലാം സത്യം സ്വീകരിക്കുക വിരളമായിരിക്കും. അതു ക്ഷണകർത്താവിന്റെ ചുമതലയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു,
2: ലൈസ അലൈക്കും ഹുദാഹും വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ.
1: അവരെ നേർമാർഗത്തിലാക്കൽ നിന്റെ മേൽ ബാധ്യതയില്ല, എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. അധ്യായം 2, വചനം 272.

0: നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല. അധ്യായം 28 വചനം 56. നേർമാർഗത്തിലാക്കൽ അഥവാ ഹിദായത്ത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും അവൻ നേർമാർഗത്തിലാക്കുന്നതെന്നുമുള്ള വസ്തുത അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാകുന്നു. എന്നാൽ യുക്തമായ മാനദണ്ഡമൊന്നുമില്ലാതെ കുറെ ആളുകളെ നേർമാർഗത്തിലും കുറെ ആളുകളെ ദുർമാർഗത്തിലുമായി നിശ്ചയിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ആരൊക്കെയാണ് നേർമാർഗം സ്വീകരിക്കാതെ വഴിപിഴച്ചു പോകുന്നവർ, ആരൊക്കെയാണ് നേർമാർഗം പ്രാപിക്കുന്നവർ എന്നൊക്കെ അവനു നല്ലതുപോലെ അറിയാം, അഥവാ അവനാണ് അത് അറിയുക. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് എന്നത്രേ അവസാന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 126. നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം, ശിക്ഷാ നടപടി എടുക്കുന്ന പക്ഷം, ഫഅഖിബു, നിങ്ങൾ പ്രതികാര നടപടി എടുത്തുകൊള്ളുവിൻ, ബിമിത്ലിമ, യാതൊന്നു പോലെയുള്ളതുകൊണ്ട്, തുല്യമായതുകൊണ്ട്, ഉഖിബ്തും ബിഹി, അതുകൊണ്ട് നിങ്ങളോട് പ്രതികാര നടപടി എടുക്കപ്പെട്ടിരിക്കുന്നു, വലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലോ, ലഹുവ, അതുതന്നെ, ഖൈറുൻ, നല്ലതാണ്, കൂടുതൽ ഉത്തമമാണ്, ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്.

0: നിങ്ങൾ പ്രതികാര നടപടിയെടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെട്ടതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ടും പ്രതികാര നടപടി എടുത്തുകൊള്ളുവീൻ. നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലാകട്ടെ, അത് ആ ക്ഷമിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമം തന്നെയാണ് താനും.
1: വചനം 127. വസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുക. വമാ സബ്റുക, നിന്റെ ക്ഷമ അല്ല, ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. വലാ തഹ്സൻ, നീ വ്യസനിക്കുകയും ചെയ്യരുത്. അലൈഹിം, അവരെപ്പറ്റി, അവരുടെ പേരിൽ. വലാ തകു, നീ ആയിരിക്കുകയും ചെയ്യരുത്. ഫീ ദൈഖി, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ. മിമ്മാ യംകുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച്.

0: നബിയെ, നീ ക്ഷമിച്ചുകൊള്ളുക. നിന്റെ ക്ഷമ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അഥവാ അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല താനും. അവരുടെ പേരിൽ നീ വ്യസനിക്കുകയും ചെയ്യരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ അഥവാ മനസ്താപത്തിൽ ആയിരിക്കുകയും അരുത്.
1: വചനം 128. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു മഅ, കൂടെയാകുന്നു. അല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർ. വല്ലദീന, യാതൊരുവരുടെയും. ഹും, അവർ. മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്നവരാണ്. സുഹൃദം ചെയ്യുന്നവരാണ്. നിഷ്കളങ്കമായി ചെയ്യുന്നവരാണ്.
2: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ.
0: നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരോട് കൂടെയാകുന്നു. യാതൊരു കൂട്ടർ നിഷ്കളങ്കം സുഹൃദം പ്രവർത്തിക്കുന്നവരാണോ അവരോടും കൂടിയാകുന്നു.
3: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെതിരിൽ അക്രമവും ശത്രുതയും കുതന്ത്രവും പ്രയോഗിക്കുന്നവരോട് അനുവർത്തിക്കേണ്ടുന്ന നയമെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് ചെയ്തതുപോലുള്ള അക്രമം അതേ അളവിൽ അങ്ങോട്ടും പ്രയോഗിക്കാം. പക്ഷേ പ്രതികാര നടപടി എടുക്കാതെ ക്ഷമയും വിട്ടുവീഴ്ചയും സ്വീകരിക്കുന്നതാണ് കൂടുതൽ നല്ലതും കരണീയവുമായിട്ടുള്ളതെന്ന് ഉപദേശിക്കുന്നു. ഈ തത്വം പലപ്പോഴും ഖുർആൻ ആവർത്തിച്ചു പറയാറുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളുകയാണ് കൂടുതൽ ഉത്തമമെന്ന് പൊതുവിൽ ഉപദേശിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് പിന്നെയും ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ക്ഷണം സ്വീകരിക്കാതെ അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും അവർ അതിനെതിരെ അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളെ കരുതി മനസ്താപപ്പെടേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്കും സുഹൃദങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കന്മാർക്കും ഒന്നും ഭയപ്പെടാനില്ല. അല്ലാഹു അവരുടെ ഭാഗത്താണുള്ളത്. അവന്റെ സഹായം അവർക്കു ലഭിക്കാതിരിക്കുകയില്ല എന്നു ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ സഹായവും പ്രീതിയും ലഭിക്കുന്ന സൽഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
4: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്തു നഹ്ൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകൾ പാരായണം ചെയ്ത് പരിപൂർണമായും വായിച്ചു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇൻ്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പാരായണത്തിന് നേതൃത്വം നൽകുന്നത് അഷേഖ് നബീൽ അൽ റിഫായി.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസുകളായി പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസുഇന്റെ പാരായണമാണ് നമ്മൾ നിർവഹിച്ചത്. പാരായണം നേതൃത്വം നൽകിയത് അശ്ശേഖ് നബീൽ അർരിഫായി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത്, ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ് മദ് കലിമി മുസഖൽ എന്ന് പറയും, മദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹാൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ്. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ് മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي ഈ രൂപത്തിൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീനു ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സബിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സബിയൻ അല ഇദ്ഹാർ, സബിയൻ അല എന്നാവരുത്, സബിയൻ അല. അയിൻ എടുത്ത് ഓതണം സബിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: Peace Radio. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം. സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
2: أفلا ينظرون إلى الإبل كيف خلقت
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
6: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ
3: ഒരു സാധു സ്ത്രീ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: യുന്നവരെ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു ഫുസിലത്ത് പൂർണ്ണമായും സൂറത്തു ദുഹാൻ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് നബീൽ അറിഫായി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അക്രമികളുടെ ധിക്കാരകരമായ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനൊരു ചുക്കും അതുകൊണ്ട് വരാനില്ല. മറിച്ച് ഈ അതിക്രമങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിക്കുന്നതും ആ നിലപാട് സ്വീകരിക്കുന്നതും ആരാണോ, സത്യത്തിൽ അതിൻ്റെ പാപം അതിൻ്റെ അപകടം അവരിലേക്ക് തിരിച്ചു കിട്ടും. വലാ തംഫഅഹു തഅത്തുൽ മുതീഇൻ, ഒരു അനുസരിക്കുന്നവരുടെ തഅത്തും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹ്ക്കൊരു സംഗതി വർദ്ധിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അത് ചെയ്യുന്നവരാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ആദു സമുദായത്തെ കൃത്യമായി ഓർപ്പിക്കണം. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവന് സ്വന്തത്തിനുള്ളത് തന്നെയാണ്. മൻ നസാ അഫഅലൈഹ, ഇനി നന്ദി കേട് ചീത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവങ്ങളും അവൻ തന്നെ സഹിക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഇൻ റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്, എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാകുന്നു അല്ലേ പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് ഈ വചനം വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു പോയ ആദ് സമുദായത്തിൻ്റെ നിലപാടുകളാണ് അതിൽ നമുക്കുള്ള പാഠം. തീർച്ചയായും ഈ സമുദായം പിന്നീട് ശിക്ഷിക്കപ്പെടുക നശിപ്പിക്കപ്പെടുകയാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ട്. അതായത് മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി, ഇഹലോകത്തെയും പരലോകത്തെയും നല്ല അവസ്ഥക്കു വേണ്ടിയാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹു നബിമാരെ അയച്ച് ജീവിതത്തിൻ്റെ ക്രമം മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമും തീർച്ചയായും ആ ദൗത്യമാണ് നിർവഹിച്ചത്. ആദ് സമുദായത്തിൽ എങ്ങനെ അവർ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്തിൽ മറ്റാരെങ്കിലും പങ്കുചേർത്താൽ അപകടം എന്താണ്, അതെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയരായി ആ പ്രമാണങ്ങളുടെ, ന്യായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ മറുപടികളാണ്. ഞങ്ങളുടെ ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ഏറ്റതാണ്, നീ പറഞ്ഞതൊന്നൊരു തെളിവല്ല, ഞങ്ങൾ നിന്നോട് വിശ്വസിക്കൂല എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം നിർഭയത്വവും സ്വന്തം ഇഹലോകവും പരലോകവുമാണ് എന്ന ബോധ്യവും പാഠവുമാണ് ആദ് സമുദായത്തിൻ്റെ ദുരന്തകരമായ പര്യവസാനവും ആ സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്ന് അവരെ പ്രബോധനം ചെയ്ത വിഷയങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ഇഹലോക പരലോക ജീവിതത്തിൻ്റെ അനുഗുണമായ പ്രകാശം പരത്തുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്, 56, 57. 56-ാമത്തെ വചനം ഇന്നി തവക്കൽ തു അലല്ലാ, ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന, എന്നെ എതിർക്കുന്ന, എന്നെ ധിക്കരിക്കുന്ന എല്ലാ കാര്യവും, എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതൊക്കെ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം റബ്ബി വറബ്ബിക്കും, അവൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ ജീവികളുടെയും സൃഷ്ടാവ്, എല്ലാ ജീവികളുടെയും മുദബ്ബിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മുദബ്ബിർ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്തൊരു ജീവി ഇവിടെ അല്ല. അങ്ങനത്തെ നിയന്ത്രിക്കുന്ന ഈ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇൻ റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ പാതയിലാകുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എന്നെ നിങ്ങളെ എത്തിക്കാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ, അത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് പോകാം അല്ലേ. നിങ്ങൾക്ക് പകരം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു വരുന്നവനാകുന്നു എന്നാണ് തൊട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ ഖുർആനിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ ദർക്കാരോട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം സൂറത്തു ഹൂദിലെ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 110. തുമ്മ, പിന്നീട്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലില്ലദീന, യാതൊരുവർക്ക്. ഹാജറു, അവർ ഹിജ്റ പോയി. മിം ബഅദി, ശേഷം. മാ ഫുതിനു, അവർ കുഴപ്പത്തിലാക്കപ്പെട്ടതിൻ്റെ. തുമ്മ ജാഹദു, പിന്നെ സമരം നടത്തുകയും ചെയ്തു. വസബറു, ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. മിം ബഅദിഹ, അതിനുശേഷം. ലഗഫൂറുൻ, വളരെ പൊറുക്കുന്നവൻ തന്നെ. റഹീം, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് കുഴപ്പത്തിൽ അഥവാ മർദ്ദനത്തിൽ അകപ്പെട്ടതിനു ശേഷം ഹിജ്റ അഥവാ നാടുവിട്ടു പോകുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെ.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ദുർബലരായിരുന്ന പല സത്യവിശ്വാസികളും മക്കായിൽ ശേഷിപ്പുണ്ടായിരുന്നു. അവരുടെ കഴിവുകേട് നിമിത്തം അവർക്ക് മക്ക വിട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചിട ഖുറൈശികൾക്കിടയിൽ നിന്നരായും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടും കുഫറിന്റെ വേഷം അനുവർത്തിച്ചുകൊണ്ടും അവർ കഴിയേണ്ടി വന്നു. ക്രമേണ ഓരോ സന്ദർഭത്തിലായി അവരും മദീനയിൽ ചെന്ന് അഭയം പ്രാപിക്കുകയും മുസ്ലിങ്ങളൊന്നിച്ച് സമരങ്ങളിലും മറ്റും പങ്കുവഹിക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇതനുസരിച്ച് ഈ വചനം മദീനയിൽ അവതരിച്ചതായിരിക്കും. ഈ സൂറത്തിന്റെ അവസാനത്തിലെ ചില വചനങ്ങൾ മദീനയിൽ അവതരിച്ചതാണെന്ന് പറയപ്പെട്ടിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ആ ഇടക്കാലത്ത് അവർ സ്വീകരിക്കേണ്ടി വന്ന നയങ്ങളെ അള്ളാഹു അവർക്ക് മാപ്പാക്കി വിട്ടുകൊടുത്തിരിക്കുന്നുവെന്നായിരിക്കും ഈ വചനത്തിന്റെ താൽപ്പര്യം. അബൂജന്തൽ, സലമത്തുബിനു ഹിഷാം, അബ്ദുല്ലാഹിബിനു സലമ, അബൂജഹലിന്റെ സഹോദരൻ അയ്യാസ് റളിയല്ലാഹു അൻഹും മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു.
2: വചനം 111. യൗമ തഅതി, വരുന്ന ദിവസം, കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും ആത്മാവും വ്യക്തിയും, തുജാദിലു, തർക്കം നടത്തിക്കൊണ്ട്, അൻ നഫ്സിഹ, അതിന്റെ സ്വന്തത്തിനു വേണ്ടി, വതുവഫ, നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും, കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിക്കും ആൾക്കും, മാ അമിലത്ത്, അത് പ്രവർത്തിച്ചത്, വഹും, അവരാകട്ടെ, ലാ യുസ്ലമൂൻ, അക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല.

0: എല്ലാ ഓരോ വ്യക്തിയും അഥവാ ആളും അതിന്റെ സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തിക്കൊണ്ടുവരുന്ന ആ ദിവസം ഓർക്കുക. എല്ലാ ഓരോ വ്യക്തികൾക്കും അത് പ്രവർത്തിച്ചത് അഥവാ പ്രവർത്തന ഫലം നിറവേറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്യും. അവരാകട്ടെ അവരോട് അനീതി ചെയ്യപ്പെടുന്നതുമല്ല അഥവാ അങ്ങനെയുള്ള ആ ദിവസം.
1: ഖിയാമത്തു നാളിനെയാണ് ആ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. പ്രവാചകന്മാർ പോലും ഭയവിഹ്വലരായിക്കൊണ്ട് നഫ്സി നഫ്സി അഥവാ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറയുന്ന ആ ദിവസത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയ പരസ്പര ബന്ധങ്ങളൊന്നും ഉപകരിക്കുകയില്ല. സ്വന്തം കാര്യമല്ലാതെ മറ്റൊരു കാര്യം ഊഹിക്കുവാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത വിധം ഗൗരവമേറിയതായിരിക്കും അന്നത്തെ രംഗം. അതെ, ഓരോരുത്തനും മതിയാവോളം അവന്റെ കാര്യം തന്നെ തികച്ചും ഉണ്ടായിരിക്കും. ലിക്കുല്ലിംറിഇം മിൻഹും യൗമ ഇദിൻ ശഅനുൻ യുഅനി, അവനവന് ഗുണകരമായ ന്യായങ്ങൾ സമർപ്പിക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുവാനുള്ള ഒഴികഴിവുകൾ സമർപ്പിക്കുക മുതലായവയാണ് സ്വന്തം കാര്യത്തിനായി തർക്കം നടത്തുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം.
2: വചനം 112. വദറബ, ആക്കിയിരിക്കുന്നു, വിവരിക്കുകയാണ്. അല്ലാഹു അല്ലാഹു, മസലൻ, ഒരു ഉപമ. ഖറിയതൻ, ഒരു രാജ്യത്തെ. കാനത്ത്, അതായിരുന്നു. ആമിനത്തൻ, നിർഭയമായത്. മുത്തമഇന്നത്തൻ, ശാന്തമായത്. യഇതിഹ, അതിനു വന്നുകൊണ്ടിരിക്കും. റിസ്ഖുഹ, അതിൻ്റെ ആഹാരം. റഗദൻ, സുഭിക്ഷമായി. മിൻകുല്ലി മക്കാനിൻ, എല്ലാ സ്ഥലത്തുനിന്നും. ഫകഫറത്ത്, എന്നിട്ടത് അവിശ്വസിച്ചു, നിഷേധിച്ചു, നന്ദികേടു കാട്ടി. ബി അൻഉമില്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ. ഫഅദാഖഹല്ലാഹു, അപ്പോൾ അതിന് അല്ലാഹു ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു. ലിബാസ, വസ്ത്രത്തെ. അൽജൂഇ, വിശപ്പിൻ്റെ. വൽ ഖൗഫി, ഭയത്തിൻ്റെയും. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യസ്നഊൻ, അവർ തൊഴിലാക്കുക, പ്രവർത്തിക്കുക.

0: അല്ലാഹു ഒരു ഉപമ വിവരിക്കുകയാണ്. ഒരു രാജ്യത്തെ, അത് നിർഭയമായതും ശാന്തമായതുമായിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും അതിന്റെ ആവശ്യത്തിനുള്ള ആഹാരം അതിന് സുഭിക്ഷമായി വന്നെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ടത് അഥവാ അതിലെ ആളുകൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവിശ്വസിച്ചു അഥവാ നന്ദി കേട് കാണിച്ചു. അപ്പോൾ അത് അഥവാ അതിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതു നിമിത്തം അതിന് അഥവാ അവർക്ക് അല്ലാഹു വിശപ്പും ഭയവുമാകുന്ന വസ്ത്രം ആസ്വദിപ്പിച്ചു.
1: വചനം 113. വലഖദ് ജാഅഹും, അവർക്ക് വരികയുണ്ടായിട്ടുണ്ട്, ചെല്ലുകയുണ്ടായിട്ടുണ്ട്. റസൂലുൻ, ഒരു റസൂൽ. മിൻഹും, അവരിൽ നിന്നുള്ള. ഫകദ്ദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. ഫഅഖദഹും, അപ്പോൾ അവർക്കു പിടിപെട്ടു, അവരെ പിടികൂടി. അൽ അദാബു, ശിക്ഷ. വഹും, അവരാകട്ടെ, അവർ ആയിരിക്കെ. ളാലിമൂൻ, അക്രമികളുമാണ്, അക്രമികൾ.

0: അവർക്ക് അവരിൽ നിന്നുള്ള റസൂൽ ചെല്ലുകയുമുണ്ടായിട്ടുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി. അപ്പോൾ അവർ അക്രമകാരികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി.
1: ഇവിടെ രാജ്യം അഥവാ ഖറിയത്ത് എന്ന് പറഞ്ഞത് മക്കായെ ഉദ്ദേശിച്ചാണെന്നും ഒരു പ്രത്യേക രാജ്യത്തെ ഉദ്ദേശിച്ചല്ല, അള്ളാഹു വിവരിച്ച രൂപത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തെ പൊതുവെ ഉദ്ദേശിച്ചാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഇതിലെ വിവരണം മക്കാനിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമാണെന്നുള്ളതിൽ സംശയമില്ലതാനും, യുദ്ധങ്ങളും അക്രമങ്ങളും ഭയപ്പെടുവാനില്ലാതെ നിർഭയമായും ശാന്തമായും ഇരിക്കുന്ന രാജ്യമാണത്. ആ രാജ്യക്കാർക്കാവശ്യമായ ഭക്ഷണ സാധനങങ്ങൾ നാനാ ദിക്കുകളിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെടുന്നു. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവിശ്വാസത്തിലും തോന്നിയവാസത്തിലും മുഴുകിക്കൊണ്ടിരുന്നു. അവരിൽ നിന്നു തന്നെ അവരെ ഉപദേശിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരു റസൂലിനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചു കൊടുത്തു. റസൂലിനെ വ്യാജമാക്കി നിഷേധിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമാണ് അവർ ചെയ്തത്. എന്നിപ്രകാരം ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നു. ധിക്കാരമൊഴുത്തപ്പോൾ അള്ളാഹു അവർക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെടുത്തി. 7 കൊല്ലം നീണ്ടുനിന്ന ആ കഠിനക്ഷാമത്തിൽ ഒട്ടകത്തിൻ്റെ രക്തവും രോമവും കൂട്ടിച്ചേർത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ പോലും അവർ നിർബന്ധിതരായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ഹിജ്റയെ തുടർന്ന് അധികം താമസിയാതെ തന്നെ അവരിൽ യുദ്ധഭീതിയും ആക്രമണ ഭയവും സർവത്ര കടന്നുകൂടി. സ്വൈര്യജീവിതം അവർക്കില്ലാതായി. ബദർ യുദ്ധത്തോടെ അവരുടെ നട്ടെല്ലും ഒടിഞ്ഞുപോയി. ഒടുക്കം പല ഏറ്റുമുട്ടലുകൾക്കും ശേഷം നിരുപാധികം അവർ കീഴടങ്ങുകയും ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ ഈ വചനങ്ങളിൽ വിവരിച്ച കാര്യങ്ങളത്രയും മക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാകുന്നു. ഈ ഉപമ മക്കായെയും അതിലെ നിവാസികളെയും സംബന്ധിച്ചായാലും മേൽ വിവരിച്ച പ്രകാരമുള്ള രാജ്യങ്ങളെ പൊതുവിൽ ഉദ്ദേശിച്ചായാലും ശരി, അള്ളാഹുവിൻ്റെ ഒരു നടപടിച്ചട്ടത്തെയാണ് ഈ ഉപമ ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം അടുത്ത വചനത്തിൽ നിന്ന് വ്യക്തമാണ്.
2: വചനം 114. ഫകുലൂ, ആകയാൽ തിന്നുകൊള്ളുവിൻ. മിമ്മ റസഖകുമുല്ലാഹു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്. ഹലാലൻ, അനുവദനീയമായത്. തയ്യിബൻ, നല്ല വിശിഷ്ടമായ. വഷ്കുറു, നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. നിഅമത്തല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ. ഇയ്യാഹു, അവനെ തന്നെ. തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ.
3: ഫക്

0: അതിനാൽ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അനുവദനീയവും നല്ല വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുവീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
1: മറ്റുള്ളവരെ ആരാധിക്കലും അല്ലാഹുവിനോട് കൂറുകാണിക്കലും രണ്ടും കൂടി ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ആരാധനയും നന്ദിയും അവനു തന്നെ ആയിരിക്കണം. ഭക്ഷ്യവസ്തുക്കൾ അനുവദനീയവും നല്ലതുമായിരിക്കണമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറെ അധികമുണ്ടോ എന്ന് തോന്നിയേക്കാം. അത് അധികമൊന്നുമില്ലെന്നും അല്ലാഹു തുടർന്നറിയിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 110 മുതൽ 114 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബല.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അർറിഫായ്.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 29 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അർറിഫായ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. തുടർച്ചയായി പീസ് ഖുർആൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: وحي وقل رب زدني علما.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ത്വാഹ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സൽമി.
2: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ, ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി ആരോഗ്യ ചിന്തകൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് നബീൽ അർ റിഫായ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അർറിഫായി.
1: نور على مر الزمان تألقا وأضاء للدنيا
2: طريقا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 27-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 26-ാമത്തെ ആയത്ത് കൂടി പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠം ആരംഭിക്കാം.
5: أعوذ بالله من الشيطان الرجيم

തത്വഊഹ ലം തത്വഊഹ ലം തത്വഊഹ ത ത്വ ത്വ ഊഹ

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ അഹ്സാബിലെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുന്നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ ജുസ് പൂർണ്ണമാക്കുകയും 29-ാമത്തെ ജുസ്, അതിലെ സൂറത്തുൽ മുൽക്ക് ആണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഈ സൂറത്തും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ 2 ജുസും പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ആയതിനാൽ നമ്മെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുവാനായി അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആദ്യം മുതലേ ക്ലാസ് കേട്ട ആളുകൾക്ക് പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാം.

يبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع

സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖ, ഈ ഇഖ്ഫാ ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്. ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക് വഹുവ അല കുല്ലി വഹുവ വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല. വഹുവ അല കുല്ലി ഷൈഇൻ ഖ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ എടുത്ത് ഉച്ചരിക്കണം.

അയ്യുക്കും അഹ്സനു, ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്. അയ്യുക്കും മഹ്സനു, മഹ്സനല്ല അഹ്സൻ, ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അമല മദ് ഇവതാണ് അതിൻ്റെ പേര്. വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു അല്ല, അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം. വഹുവൽ അസീസു, വഹുവൽ അസീസാണ് അസീസ്. വഹുവൽ അസീസുൽ ഗഫൂർ ഈ രൂപത്തിൽ. الذي خلق سبع سماوات طباقا, الذي خلق سبع سماوات طي, خلق خاء قاف سبع عين سماوات طي تنوين الشاشم طاء تنوين أبيك تماكي منكرم طباقا طاء عند أجارنا طنده وده طاء أجاركم بول നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം, അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം. സമാവാത്തിൻ ത്വബാഖാ, ബാഖാ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട് ഖാ കനപ്പിച്ച് ത്വബാഖാ ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്. മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്, ഖൽഖി ഖാ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്, വഖഫ് ചെയ്യുമ്പോൾ തഫാവുത് എന്ന് പറയരുത്, തഫാവുത്. ഫർജിഉൽ ബസറ, ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, അവിടെ ബസറ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം. തറാ മിൻ ഫുതൂർ, ത്വാ ഫുതൂർ ഫുതൂറല്ല, ഫുതൂർ ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഥുമ്മർജിഉൽ ബസറ കർറതൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅ, ഥുമ്മർജിഉൽ ബസറ ഇവിടെ സ്വാദ്, കർറതൈനി യൻഖലിബ്, യൻഖലിബ് ഖാഫ് അവിടെ ഇഖ്ഫാ ബിഗുന്ന ഉണ്ട്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഖലിബ് ഇലൈക്കൽ, ബാഇനെ ഖൽഖല ചെയ്യണം. ഇലൈക്കൽ ബസറു ഖാസിഅ, തൻവീനു ശേഷം വാ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ഖാസിഅ വഹുവ ഹസീർ, ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്, ഹസീർ, ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുശക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 76 അധ്യായമായ സൂറത്ത് ഇൻസാനിലെ 1 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 47 അധ്യായം സൂറത്തു മുഹമ്മദ് 14 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈബാൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ, സൂറത്ത് ഹൂദിലെ 100 മുതൽ 150 വരെ ആയത്തുകൾ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീന ഫജർ സൂറ സുമർ ആയത്ത് 38 മുതൽ 52 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാറൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറത്ത് അൽ അൻആം ആയത്ത് 133 മുതൽ 137 വരെ, പാരായണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൻആം ആയത്ത് 133 മുതൽ 137 വരെ. പാരായണം ചെയ്തത് ഖലീഫ അസ്സുനൈജി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു, ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കിവിടെ
5: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
4: അതായത്
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതായത്
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാകുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആൻഡ് തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറ നഹൽ, 103 മുതൽ 109 കൂടിയ വചനങ്ങൾ.
7: വചനം 103. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, അവർ പറയുന്നുവെന്ന്. ഇന്നമാ യുഅല്ലിമുഹു, അവനു പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ബഷറുൻ, ഒരു മനുഷ്യൻ. ലിസാനുല്ലദി, യാതൊരുവന്റെ ഭാഷ. യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്ന, മറിഞ്ഞുപോകുന്ന, ദുസ്സൂചന നൽകുന്ന. ഇലൈഹി, അവനിലേക്ക്. അഅജമിയുൻ, അനറബി ആകുന്നു, അറബിയല്ലാത്തതാകുന്നു. വഹാദ, ഇതാകട്ടെ. ലിസാനുൻ, ഭാഷയാണ്. അറബിയുൻ, അറബിയായ. മുബീൻ, സ്പഷ്ടമായ, തനി.

0: അവർ പറയുന്നുവെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവന് അഥവാ നബിക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന്. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവന്റെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ അഥവാ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു.
1: മുശ്രിക്കുകളുടെ മറ്റൊരു ആരോപണവും അതിന്റെ മറുപടിയുമാണിത്. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നുവത്രേ. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിന്റെ ഈ ഖുർആൻ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിന്റെ അപ്രാപ്യ നിലവാരത്തിലുള്ളതും. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണെന്ന് മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചുകൊണ്ടുള്ള ചില റിവായത്തുകൾ കാണാമെന്നല്ലാതെ ഒന്നും തീർത്തു പറയത്തക്ക ബലവത്തല്ല അവ. പേരറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലതാനും.
2: വചനം 104. ഇന്ന നിശ്ചയമായും അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്തവർ ബി ആയാതി ദൃഷ്ടാന്തങ്ങളിൽ ലക്ഷ്യങ്ങളിൽ അല്ലാഹുവിൻ്റെ ലായഹ്ദീഹിം അവരെ നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു വലഹും അവർക്കുണ്ട് ദാനും അവർക്കുണ്ടായിരിക്കും അദാബുൻ ശിക്ഷ അലീം വേദനയേറിയ

0: നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്.
1: വചനം 105. ഇന്നമായഫ്തരി, കെട്ടിച്ചമക്കുക തന്നെ ചെയ്യുന്നു, കെട്ടിച്ചമക്കുക മാത്രം ചെയ്യുന്നു. അൽ കദിബ, വ്യാജം, കളവ്. അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ. ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളിൽ. അല്ലാഹി, അല്ലാഹുവിന്റെ. വ ഉലാഇകഹും, അക്കൂട്ടർ തന്നെ. അൽ കദിബൂൻ, കളവ് പറയുന്നവർ.

0: അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ വ്യാജം കെട്ടിപ്പറയൂ. അവർ തന്നെയാണ് വ്യാജവാദികളും.
1: മേൽക്കണ്ടതുപോലെയുള്ള കള്ളവാദങ്ങൾ മുശരിക്കുകൾ വാദിക്കുവാൻ കാരണം അവർ അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവയിൽ ശരിക്കും വിശ്വസിക്കുന്ന ആളായിരിക്കെ അവരെപ്പോലെ അദ്ദേഹം ഒരിക്കലും കള്ളവും വ്യാജവും കെട്ടിപ്പറയുകയില്ല തന്നെ എന്നു താല്പര്യം.
2: വചനം 106. മൻ കഫറ, ആർ അവിശ്വസിച്ചുവോ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി, അല്ലാഹുവിൽ, മിൻ ബഅദി, ശേഷമായി, ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ, ഇല്ല, ഒഴികെ, മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ അഥവാ നിർബന്ധത്തിനു വിധേയൻ, വഖൽബുഹു, അവന്റെ ഹൃദയമാകട്ടെ, മുത്തമഇന്നുൻ, സമാധാനമടഞ്ഞതാണ്, ബിൽ ഈമാനി, വിശ്വാസം കൊണ്ട്, വലാക്കിൻ, എങ്കിലും, മൻ ശറഹ, വിശാലമാക്കപ്പെട്ടവൻ, ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട്, സ്വദ്റൻ, നെഞ്ച്, ഹൃദയം, ഹൃദയത്താൽ, ഫഅലൈഹിം, എന്നാൽ അവരുടെ മേൽ ഉണ്ടായിരിക്കും, ഗളബുൻ, കോപം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, വലഹും, അവർക്കുണ്ടുതാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ച.

0: ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയനായവൻ ഒഴികെ അഥവാ അവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ ആർ അവിശ്വാസം കൊണ്ട് നെഞ്ച് അഥവാ ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നും കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും.
1: വചനം 107. അത് ബി അന്നഹും അവർ എന്നുള്ളതുകൊണ്ടാണ്. ഇസ്തഹബ്ബു അവർ സ്നേഹം കാണിച്ചു. അൽ ഹയാത്തുദ്ദുനിയ ഐഹിക ജീവിതത്തോട്. അലൽ ആഖിറ പരലോകത്തെക്കാൾ. വ അന്നല്ലാഹ അല്ലാഹു എന്നുള്ളതും. ലാ യഹ്ദി അവൻ നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതും. അൽ ഖൗമ ജനങ്ങളെ ജനതയെ. അൽ കാഫിരീൻ അവിശ്വാസികളായ.
2: ذلك بانه مستحب الحياه الدنيا على الاخره وان الله لا يهدي القوم الكافرين.
0: അത് പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തോട് അവർ സ്നേഹം കാണിച്ചതുകൊണ്ടാകുന്നു. അവിശ്വാസികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതുകൊണ്ടും ആകുന്നു.
1: വചനം 108. ഉലായിക അക്കൂട്ടർ. അല്ലദീന യാതൊരുവരാകുന്നു. തബഅല്ലാഹു അല്ലാഹു മുദ്രകുത്തി. അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങളിൽ. വസമഇഹിം അവരുടെ കേൾവിക്കും കേൾവിയിലും. വഅബ്സാരിഹിം അവരുടെ കാഴ്ചകൾക്കും കണ്ണുകളിലും. വഉലൈകഹും അക്കൂട്ടർ തന്നെ. അൽഗാഫിലൂൻ അശ്രദ്ധർ സുബോധം കെട്ടവർ.

0: അക്കൂട്ടരത്രെ തങ്ങളുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അല്ലാഹു മുദ്രകുത്തിയവർ. അക്കൂട്ടർ തന്നെയാണ് അശ്രദ്ധന്മാരും.
1: വചനം 109. ലാജറമ, നിസ്സംശയം തെറ്റല്ല. അന്നഹും, അവർ എന്നുള്ളത്. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. ഹും, അവർ തന്നെ എന്നുള്ളത്. അൽഖാസിറൂൻ, നഷ്ടക്കാർ.
2: ലാജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ.
0: നിസ്സംശയമത്രേ, പരലോകത്തിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നുള്ളത്.
3: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കുമെല്ലാം അള്ളാഹു മുദ്രവെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയുവാനോ കണ്ടും കേട്ടും മനസ്സിലാക്കുവാനോ അവർക്ക് സാധ്യമല്ലാതാകും. തൻ്റെയിടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരുമായിരിക്കും എന്നൊക്കെ അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നു. ആ മഹാപാതകത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന ഗൗരവം എത്ര മഹത്തരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ. ഹൃദയം വിശ്വാസം കൊണ്ട് അടങ്ങിയിരിക്കുന്നവനായി നിർബന്ധത്തിന് വിധേയമായവനൊഴികെ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
4: ശത്രുക്കളുടെ തുടരെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തൻ്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. തൻ്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഇഫ് അദ്, അഥവാ അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിൻ്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷപ്രാപിക്കുവാനായി പുറമെ കുഫർ അഥവാ അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാകുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മുശ്രിക്കുകളുടെ ഏറ്റവും കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയരായിത്തീർന്ന ബിലാൽ, ഖബ്ബാബ്, അമ്മാറിൻ്റെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളുടെ ചരിത്രം സുപ്രസിദ്ധമാണല്ലോ. ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഴുത്തിൽ കയറിട്ട് അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വിട്ടുകൊടുക്കുക, പതച്ച മണലിൽ കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുക മുതലായ കടും കൈകൾ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് അഥവാ ഒരുവൻ ഒരുവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കോപം വമിക്കുന്ന മറ്റൊരു വാക്ക് എനിക്കറിയാമായിരുന്നെങ്കിൽ അതായിരുന്നു ഞാൻ പറയുക എന്നുപോലും ആ ധീരമനസ്കനായ സ്വഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു അത്രേ. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളായ യാസിറും സുമയ്യയും റളിയല്ലാഹു അൻഹുമ ശത്രുമർദ്ദനങ്ങളുടെ കാഠിന്യത്താൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. മാതാവിനെ രണ്ട് ഒട്ടകങ്ങൾക്കിടയിൽ കെട്ടിവിടുക മുതലായ കടുംകൈകളൊന്നും ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ കഠിന ഹൃദയന്മാർ അവസാനം അവരുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം തറച്ച് അവരെ കൊലപ്പെടുത്തി കളഞ്ഞു. ഇവർ രണ്ടുപേരുമായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ രണ്ട് രക്തസാക്ഷികൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ യജമാനത്തി
3: അദ്ദേഹത്തെ ഇരുമ്പുകോൽ ചുട്ടുപഴുപ്പിച്ച് ശരീരത്തിൽ ചൂട് കുത്തിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിച്ചതേയുള്ളൂ. ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വഹാബികളുടെ, വിശേഷിച്ചും പൂർവ്വ സഹാബികളുടെ ചരിത്രത്തിൽ സുലഭമാകുന്നു. ഫറളല്ലാഹു അൻഹും വ അർലാഹും, അല്ലാഹു തുടരുന്നു.
5: സൂറത്തുൻ നഹൽ 103 മുതൽ 109 കൂടിയ വചനങ്ങളുടെ വിശദീകരണ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.

0: ഈ റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഏറെ ശ്രദ്ധേയമായ ഹൃദയവസന്തം. ഇന്ന് ഈ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം കേൾക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വറാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു യാ ഹൂദ് മാ ജിഅ്തനാ ബിബയ്യനതിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിനാ അൻ ഖൗലിക് വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 53-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച പ്രബോധകൻ. അദ്ദേഹം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവല്ലാതൊരു ഇലാഹും നിങ്ങൾക്കില്ല, ഉണ്ട് എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നവയൊക്കെ നിങ്ങൾ വ്യാജമായി കെട്ടിച്ചമച്ച നിങ്ങളുടെ കള്ളദൈവങ്ങളാകുന്നു, ആ ദൈവങ്ങൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്തില്ല എന്ന് വ്യക്തമായി മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും അല്ലാഹുവിനെ മാത്രം ഇലാഹായി സ്വീകരിക്കുകയും ചെയ്ത് ഇതുവരെ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് മഴകൾ വർഷിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാരിക്കോരി നൽകുകയും അവൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി ലഭിക്കുന്ന നിങ്ങളുടെ ശക്തിയിൽ കൂടുതൽ ശക്തി നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് അല്ലാഹു മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ആ ജനതയുടെ പ്രതികരണമാണ് 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, ആ ജനത പറയുകയാണ്, യാ ഹൂദ്, ഹൂദേ, മാ ജിഅ്തനാ ബിബയ്യനതിൻ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. വമാ നഹ്നു, ഞങ്ങളല്ല, ബിതാരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ വിട്ടുകളയുന്നവരല്ല. അൻ ഖൗലിക്, നിന്റെ വാക്കിനെ കൊണ്ട്, നീ പറഞ്ഞതനുസരിച്ച്. വമാ നഹ്നു, ഞങ്ങളല്ല, ലക്ക ബിമുഅ്മിനീൻ, നിന്നിൽ വിശ്വസിക്കുന്നവരുമല്ല. എത്രമാത്രം അഹങ്കാരം നിറഞ്ഞ, എത്രമാത്രം നിഷേധകരമായ നിലപാടാണ് ആ ജനത സ്വീകരിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഭൗതികമായി യാതൊരു പ്രതിഫലവും കൂലിയും നിങ്ങളെനിക്ക് തരേണ്ടതില്ല, നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ്, അതിഗുരുതരമായ പാപമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്താശേഷി കൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്, ഈ പ്രപഞ്ചത്തിന് ഏകനായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അതാണ് മനുഷ്യബുദ്ധിയുടെ തേട്ടം, ബാക്കി ദൈവങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്ന വിഗ്രഹങ്ങളും അല്ലാത്തവയുമൊക്കെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ, വ്യാജമായി നിങ്ങൾ പ്രഖ്യാപിച്ച കള്ളദൈവങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അവക്കിടപെടാനോ യാതൊരു സ്വാധീനം ചെലുത്താനോ ഒന്നിനും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങളെങ്ങനെയാണ് അവയെ ആരാധിക്കുന്നതും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ അവരുടെ ന്യായം, അവർ പറഞ്ഞത്, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇത് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ മാത്രം ഒരു സ്വഭാവമല്ല, ഈ കാലത്തുള്ള എത്രയോ ആളുകൾ ഇതേ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൂദ് നബിയുടെ മുമ്പ് ജീവിച്ച് പോയ പല നബിമാരുടെയും ജനതയും സ്വീകരിച്ചത്, ഇവിടെ തൊട്ടു മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ സംസ്കാരം, അവരുടെ മറുപടികൾ ഒക്കെ നമ്മൾ കേട്ടതാണ്. അവസാനം അവരെ അല്ലാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അവരും നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇതേപോലെ കുറേ ദുർന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് ഈ അഹ്ഖാഫിൻ്റെ ആളുകളും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് സ്വീകരിക്കുന്നത്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ പോണില്ല. ഒമാൻ അഹനുൽ ഒക്കെ ബിമുഅ്മിനീൻ, ഹൂദേ, ഞങ്ങൾ നിന്നിൽ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. ഇവിടെ അവർ പ്രയോഗിച്ചു നോക്കൂ, ഒമാൻ അഹനു ബി താരിക്കി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങൾ, അവിടെ ഓരോ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ദൈവങ്ങളാ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കാനും പോകുന്നില്ല. എന്താണ് അവരുടെ വാദവും അവരുടെ പിന്നെ ന്യായവും? ഞങ്ങൾ നിന്നെ ശക്തിപ്പെടുത്തുന്നില്ല, മനസ്സിലായില്ലേ എന്ന് അഹങ്കാരം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ ഒരു മറുപടിയാണ് ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ ജനത അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അവർ പറയുന്നത് കേൾക്കാത്ത, പറയുന്നത് കാണാത്ത, അവരുടെ പിന്നെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത നിർജീവ വസ്തുക്കളായ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതും എല്ലാത്തിനും കഴിവുള്ള, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, പിന്നെ ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിക്കുന്ന ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അല്ലേ? ശ്രേഷ്ഠനായ ബുദ്ധിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉന്നതിയാണ് അവൻ ഏകനായ ഈ പ്രപഞ്ചത്തിൻ്റെ അജയ്യനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലൂടെ, അവനെ റബ്ബായി പ്രഖ്യാപിക്കുന്നതിലൂടെ എത്ര ഉന്നതിയിലേക്കാണ് അവനെത്തുന്നത്. മറിച്ച് മനുഷ്യനേക്കാൾ ദുർബലരായ, ഒന്നും കേൾക്കാത്ത, കാണാത്ത അചേതന വസ്തുക്കളെയും ഒക്കെ ദൈവങ്ങളായി സ്വീകരിച്ച് അവയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് നിന്ദ്യരായി അപമാനിതരായി എത്രമാത്രം താഴ്ന്നവരായി മനുഷ്യൻ്റെ നിലവാരം താഴ്ന്നു പോവുകയാണ്. ഇവിടെയും ഈ മനുഷ്യന്മാരുണ്ടാവുന്ന ഒരു അഹങ്കാരത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ആചരിച്ചു പോരുന്നതും അതുമാത്രമാണ് ശരിയെന്ന് അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ആളുകളെ നമുക്ക് ഏത് കാലത്തും കാണാൻ പറ്റും. അതാണ് ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ചത്. ഞങ്ങൾ ഹൂദേ, നീ ഞങ്ങൾക്ക് തെളിവൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. ആ ഖാലു യഹൂദ് മാജി തനാ ബിബയ്യിനത്തിൻ, അതുകൊണ്ട് വമാ നഹ്നു ബിതാരീഖി ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങളൊരിക്കലും ഒഴിവാക്കുന്നൊരു പ്രശ്നം തന്നെ ഇല്ല. നീ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ് ഹൂദ് നബി അലൈഹി സ്സലാമിന് അവർ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, പിന്നെ അതിൻ്റെ കുറ്റം, ഹൂദ് നബി ഇങ്ങനെയൊക്കെ ആയത് വലിയൊരു കുറ്റമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ഈ ശിർക്കും പിന്നെ വലിയ അപകടങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് അവരെ പ്രബോധനം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സൗകര്യമല്ല എന്ന് ധിക്കാരപൂർവ്വം മറുപടി പറയുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കുറ്റം ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ ഇങ്ങോട്ട് തിരിച്ചു ചാർത്തുകയാണ്. ഇൻ ഖൂലു ഇല്ലാഖ ബഅലു ആലിഹത്തിനാബിസു ഇൻ, അവർ പറഞ്ഞതറിയോ, ഞങ്ങളുടെ ദൈവങ്ങളിൽ ഒരാൾ നിനക്ക് എന്തോ ദോഷബാധ ഉളവാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻ ഖൂലു, ഞങ്ങൾ പറയണെന്താണ്? ഇല്ലാഖ ബഅലു ആലിഹത്തിനാബിസു, ഞങ്ങളുടെ ആലിഹത്തുകളിൽ ചിലത് നിനക്ക് വല്ല സൂ വല്ല ദോഷബാധയും നിനക്ക് ബാധിപ്പിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിക്കണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരിച്ച് ഹൂദ് അലൈഹി സ്സലാം തിരിച്ചവർ പറഞ്ഞറിയോ, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ, നിങ്ങൾ വഷ്ഹദു, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. എന്ത്? അന്നി ബരി ഉൻ മിമ്മാ തുശരിക്കൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്ക് ഒരു ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ തൗഹീദ് അചഞ്ചലമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഹൂദ് നബി അലൈഹി സ്സലാം അവരെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവൻ മാത്രമാണ് ഇലാഹ്, അവനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം, അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ കുരുത്തക്കേട്, ദോഷബാധ നിന്നെ ബാധിച്ചിരിക്കുന്നു എന്ന ഒരു പിന്നെ ദുർന്യായം കൂടി അവർ തിരിച്ച് ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ചാർത്താൻ ശ്രമിക്കുകയാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ ദൃഢമായ വിശ്വാസമുള്ള, ഒരു കണികയുടെ ശിർക്കിൻ്റെ ഒരു അംശം പോലും കലരാൻ സമ്മതിക്കാത്ത ഹൂദ് നബി അലൈഹി ഇസ്ലാം തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവൻ മാത്രമാണ് ഇലാഹുള്ളത്. നിങ്ങൾ ഈ ജൽപ്പിക്കുന്ന, ന്യായീകരിക്കുന്ന, തലകുത്തി മറിഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ മൂഢമായ, ഈ അബദ്ധ ജടിലമായ ഈ വിശ്വാസമൊന്നും ഞാൻ പേറുന്നില്ല, മനസ്സിലായില്ലേ? അതിന് എൻ്റെ റബ്ബ് അള്ളാഹു സാക്ഷിയാണ്, നിങ്ങളും അതിന് സാക്ഷികളാവുക. കാരണം ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ ന്യായം ഒരിക്കലും ശരിയല്ല, അതേപോലെ അതോടെ നിങ്ങളും അതിന് സാക്ഷികളാവുക. അന്നി ബരി ഉൻ, തീർച്ചയായും ഞാൻ അതിൽ നിരപരാധിയാണ്, എനിക്ക് യാതൊരു ബന്ധമല്ല, ബറാഅത്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഒരു ബന്ധവുമില്ല. ആരോടും ഇമ്മാത്തു ശിരിക്കൂൻ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ ശിർക്കുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം അവരുടെ തൻ്റെ ജനതയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ മിൻദൂനിഹി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, ഫക്കീദൂനി ജമീഅൻ സുമ്മലാ തുൻദിറൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായി എനിക്കൊരു ബന്ധമല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല. മിന്ദൂനി, അള്ളാഹുവിന് പുറമെ. ഫക്കീദൂനി ജമീഅൻ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുള്ള നിങ്ങളെല്ലാവരും കൂടിക്കൊളി. ഫക്കീദൂനി ജമീഅൻ സുമ്മലാ തുന്ദിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഇട തരികയും വേണ്ട. എന്നാൽ പോലും എനിക്കതൊരു പ്രശ്നമല്ല, കാരണം ഞാൻ ഏകനായ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, റഹ്മാനായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിയാണ്. നിങ്ങളെല്ലാവരും കൂടി പിന്നെ എൻ്റെ നാശത്തിന് വേണ്ടി തേടിക്കോളി, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളി, നിങ്ങളെല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ സ്വീകരിച്ചോളി, നിങ്ങളുടെ എല്ലാ ഇലാഹുകളെയും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി. പക്ഷേ എനിക്കതൊരു വിഷയമല്ല, ഞാൻ ഏകനായ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ ഞാൻ ഗുണം പ്രതീക്ഷിക്കുന്നുള്ളൂ, അവന് മാത്രമേ എന്നെ അപകടത്തിൽപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ, എന്നാൽ അതിപ്രധാനമായ, അതിഗൗരവമായ, എന്നാൽ വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ്. ഇന്നീ തവക്കൽത്തു അലല്ലാ റബ്ബി വറബ്ബിക്കും മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസുയത്തിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. വളരെ ഉജ്ജ്വലമായി ഹൂദ് നബി അലൈഹി സലാം തൻ്റെ ജനതയോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം, തൻ്റെ ദൃഢമായ ബോധ്യം അള്ളാഹുവിൻ്റെ എളിയ ദാസനായിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇന്നി തവക്കൽ തുഅലല്ലാ, ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആരാണ് അള്ളാഹു? റബ്ബീ വറബ്ബിക്കും, എൻ്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബുമാണ്, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസിയത്തിഹ, യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ പിടിച്ചിട്ടുള്ളവയല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു ജീവിയുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ആ മാർഗത്തിലുള്ളത് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് ഹൂദ് നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഈ സംഭാഷണവും ഈ ചരിത്രവും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഹൂദ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ മർക്കടമുഷ്ടി സ്വീകരിക്കുന്ന, യാതൊരു പ്രമാണവും ന്യായവുമില്ലാത്ത അന്യായത്തിൻ്റെ പിന്നെ അപക്വതയുടെ അവിവേകത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ ഏത് കാലത്തും നമ്മുടെ കാലത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹൂദ് നബി അലൈഹി സ്സലാം സ്വീകരിച്ചൊരു നിലപാടാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിൽ ബോധ്യമുള്ളവർ സ്വീകരിക്കേണ്ട നിലപാടും. അതാണ് തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെളിച്ചം വീശുന്ന, അള്ളാഹുവിൻ്റെ കലാമുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഇത് പഠിക്കുകയും ഇതിൽ നിന്ന് തൗഹീദും സുന്നത്തും മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ സംസ്കരിച്ചെടുത്തത് ഈ ഖുർആനിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും ഇതിനെ നെഞ്ചേറ്റി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വെളിച്ചം നമുക്കും കിട്ടും. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയ വസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്ത് ഹൂദിലെ 52, 53, 54 വചനങ്ങളുടെ വിവരണമാണ് നാം ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനിനായ ജംഷീർ സ്വലാഹി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ മധുരപരമായ ഖിറാഅത്തുകളിലൂടെ, ലോകപ്രശസ്തരായ വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിലൂടെ നാം കേൾക്കുന്നു. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമ. പാരായണം നിർവഹിക്കുന്നത് ഖാരി അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. ഖാരി അബ്ദുൽ അസീസ് അസ്സഹ്റാനിയുടെ ശബ്ദത്തിൽ സൂറത്തുൽ ഖിയാമയാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.
1: പീസ് റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്തരായ ഖുർആൻ കാര്യങ്ങളുടെ വളരെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
2: أعوذ بالله من الشيطان الرجيم
3: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك

0: ജസാക്കുമുല്ലാഹു ഖൈറ. വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുർആൻ പഠനത്തിനായി 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840.

بالحق وربنا الرحمن المستعان على ما تصفون.

0: മുഖറജൂൻ.
1: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: മാഷാഅല്ലാഹ്. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 28 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 28 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
3: ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ.

0: മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: പീസ് റേഡിയോ.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാ ഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാ ഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാ ഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാ ഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാ ഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നിരവധി ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: المعتدين.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ബഖറ 187 മുതൽ 190 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളടുത്തതായി പ്രവേശിക്കുന്നത് തൻസീലിലേക്കാണ്. സൂറത്തു ഗാഫിറിലെ 41-ാമത്തെ വചനം മുതൽ സൂറത്തു അഷ്ഷൂറ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അഷ്ഷൈഖ് അലി അൽ ഹുദൈഫി.

قبلك إن ربك لذو مغفرة وذو عقاب أليم.

0: السماوات وما في الأرض ألا إلى الله تصير الأمور.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ഗാഫിർ 41 മുതൽ സൂറത്തു അഷ്ഷൂറ പൂർണ്ണമായും നമുക്കായി പാരായണം ചെയ്തത് അഷ്ഷൈഖ് അലി അൽ ഹുദൈഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ കലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. സൂറത്തുൽ ഖലം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ, ഏതാനും ക്ലാസ്സുകളിലൂടെ 45 വരെയുള്ള ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് എടുക്കുവാനുള്ളത്. പാരായണം കൃത്യമാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. 46 ആയത്ത് മുതൽ ശ്രദ്ധിക്കുക.

أم تسألهم أجرا فهم من مغرم مثقلون. أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا. നമ്മൾ ഓതി പോകുമ്പോൾ വരുന്ന മാറ്റമാണത്. അം തസ്അലുഹും അജ്റൻ വേണ്ടത് അം തസ്അലുഹും മജ്റൻ, ആ പോയി മജ്റൻ എന്നാവുന്നു. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, ഇവിടെയൊക്കെ മണിക്കേണ്ടതുണ്ട്, പല നിയമങ്ങളുണ്ട്. എപ്പോൾ എല്ലാ ആയത്തുകളിലൂടെയും അല്ലെങ്കിൽ അധിക ക്ലാസ്സിലും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനാൽ ഇടക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഫഹും മിൻ മഗ്റമിൻ, അവിടെ ഗൈനിൻ്റെ മഖ്റജ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോ മഹറമുനവൻ മഹറമിൻ. അതുപോലെ മുസ്ഖലൂൻ മുസ്ഖലൂൻ, സീനാവുന്നു, ഖാഫ് കാഫാവുന്നു, മുസ്ഖ മുസ്ഖലൂൻ. 47-ാമത്തേതിൽ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. ഇവിടെ ഗൈബ് എന്നതിലെ ഗൈനിൻ്റെ ഉച്ചാരണം. അതുപോലെ ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ. അഥവാ ഓരോ അക്ഷരം, പ്രത്യേകിച്ചും സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണോ വരുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റ്. സുക്കൂനുള്ള നൂനാവട്ടെ, സുക്കൂനുള്ള മീമാവട്ടെ, എന്താവട്ടെ, സുക്കൂനുള്ള ലാമാവട്ടെ, ഇവിടെയൊക്കെ അതുകൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനെ അത് മറ്റൊരക്ഷരമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഫഹും യക്തുബൂൻ എന്ന് പറയേണ്ടത് ഫഹും യക്തുബൂൻ, കണ്ട ഫഹും മ്യ ഫഹും യക്തുബൂൻ. ഇങ്ങനെയാണ് ഓരോ തെറ്റുകളും ഉണ്ടാവുന്നത്. ഇനി അടുത്ത ആയത്തിൽ 48-ാമത്തെ ആയത്തിൽ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്, ഇവിടെ ഫസ്ബിർ എന്ന് പറയരുത്, ഫസ്ബിർ ലി ഹുക്മി അല്ല, ഫസ്ബിർ റഇനെ തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ലി ഹുക്മി ഹ റബ്ബിക് വല തകുൻക ഇഖ്ഫാ ബിഗുന്ന തകുൻക സാഹിബി സാഹിബ ല സ്വാദ് സാഹിബ ല സാഹിബിൽ ഹൂത് ഹൂത് ഹൂത് അല്ല സാഹിബിൽ ഹൂത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും, അക്ഷരം തന്നെ മാറി ഹ മാറി ഹ ആവുന്നു, എത്ര വലിയ തെറ്റാണ് അതൊക്കെ. ഇദ്നാദ വഹുവ മക്ദൂം മക്ദൂം, നമ്മൾ ഓതുന്നതോ മക്ലൂം അല്ലെങ്കിൽ മക്ലൂം, അവിടെയും ശ്രദ്ധിക്കുക, വഹുവ മക്ദൂം. ലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി, ലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബി. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അയിൻ നിഅമത്ത് എന്നതിലെ അയിൻ. ലനുബിദ ബിൽ അറായി, ലനുബിദ ബിൽ അറായി, ഇവിടെ അയിൻ ലനുബിദ ബിൽ അറായി ഓതുമ്പോൾ ലനുബിദ ബിൽ അറായി ലറായി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂൻ, ലാമിന് സുക്കൂനാണ്. അപ്പോൾ ബിൽ അറായി വഹുവ മദ്മൂം മസ്മൂം അല്ല മദ്മൂം. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ ഫജ്തബാഹു റബ്ബുഹു, ഇവിടെ ജീമിനെ ഖൽഖല ചെയ്യണം. റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ, സ്വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. وَإِيَّكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرُ. ഇവിടെ വഇയക്കാദു ലദീന കഫറു, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വഇയക്കാദു, ദാലാണ്, ദാലിന് പുള്ളിയില്ല, യക്കാദു അല്ല. ഓതി പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ വഇയക്കാദു ലദീന യക്കാദു ലദീന, ദാല് പൂർണ്ണമാകാതെ ദാല് വരുന്നു യക്കാദു ലദീന. അവിടെയും ശ്രദ്ധിക്കുക, യക്കാദു ദു ദ ദി ദു ആണ്. അല്ലദീന കഫറു ലയുസ്ലിഖൂനക, ലയുസ്ലി സ ലയുസ്ലിഖൂനക അല്ല, ലയുസ്ലിഖൂനക ബി അബ്സാരിഹിം സ്വാദ് ബി അബ്സാരിഹിം അല്ല സീൻ അല്ല ബി അബ്സാ ബി അബ്സാരിഹിം. ലമ്മ സമിഉ ദിക്ർ, കാഫിനെ ഖൽഖല ചെയ്യാൻ പാടില്ല, ദിക്ർ അല്ല ദിക്ർ. ലമ്മ സമിഉ ദിക്ർ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, ഖാഫ് കാഫ് ആവാൻ പാടില്ല. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലി ദിക്റുൻ ലി അല്ല ദിക്റുൽ ലിൽ. റായിനെ തൻവീനാണ്, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ദിക്റുൽ ലിൽ ആലമീൻ, അതുപോലെ തന്നെ ദിക്റുൻ എന്ന കാഫിനെ
കലകലയും ചെയ്യരുത്. ദിക്റുല്ലിൽ ആലമീൻ എന്നാണ് ഓതേണ്ടത്. ഒന്നുകൂടെ നമ്മൾക്ക് ഈ ഭാഗം ഓതാം. أَمْ تَسْأَلُهُمْ

0: സൂറത്തുൽ ഖലം അൽഹംദുലില്ല അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ, പാരായണത്തിൽ ധാരാളം തെറ്റുകളാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വിഷയം പഠിക്കുകയും കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖ

أفرأيتم الماء الذي تشربون أنتم أنزلتموه من المزن.

0: സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് ആറേഴ് കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറ അൻആം 142 മുതൽ 144 വരെയുള്ള വചനം, ഖിറാഅത്ത് ഖലീഫ തുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്ത് അൻആം ആയത്ത് 142 മുതൽ 144 വരെ പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബക്കർ.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഏറെ ശ്രദ്ധേയമായ പരിപാടിയാണല്ലോ ഹൃദയവസന്തം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്ത് ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജംഷീർ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ജാ അംറുനാ നജ്ജൈനാ ഹൂദൻ വല്ലദീന ആമനൂ മഅ والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 58-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാണ്: വലമ്മാ ജാ അംബ്രുന നജ്ജൈന ഹൂദൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മതിം മിന്ന വനജ്ജൈനാഹും മിൻ അദാബിൻ ഖലീൽ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് സമൂഹം, അവരെ അള്ളാഹു നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട, ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വചനമാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയതും. വലമ്മാ ജാഅ വന്നപ്പോൾ, അംബ്രുന അംബ്ര കൽപ്പന, അംബ്രുന നമ്മുടെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന. നജ്ജൈന നജ്ജ യുനജ്ജി എന്നാണ് രക്ഷപ്പെടുത്ത. നജ്ജൈന നാം രക്ഷപ്പെടുത്തി. ഹൂദൻ ഹൂദ് നബി അലൈഹിസ്സലാമിനെയും വല്ലദീന ഒരു കൂട്ടരെയും, ആമനു അവർ വിശ്വസിച്ചു, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ, ആദ് ഊദ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ കാരുണ്യം കൊണ്ട്, മിന്ന നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കലിൽ നിന്നുള്ള. വനജ്ജൈന ഹും വനജ്ജൈന നാ രക്ഷപ്പെടുത്തി ഹും അവരെ മിൻ അദാബിൻ ശിക്ഷയിൽ നിന്ന് ഗലീൽ കഠിനമായ. അപ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പുള്ള ഏതാനും ആയത്തുകളിലൂടെ ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചതും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിയതുമാണ് പരാമർശിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരെയും പോലെ ഹൂദ് നബി അലൈഹിസ്സലാമും വളരെ ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി, ആ സന്ദേശം, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വ്യക്തമായ ആ ആശയം തൻ്റെ ജനതയെ പഠിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ പ്രതികരണം മുമ്പ് നൂഹ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മറുപടിയും ഇടപെടലും തന്നെയായിരുന്നു. ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കുകയോ നല്ല രൂപത്തിൽ പ്രതികരിക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല എന്ന് ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങളെന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. എന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു നൽകും, അവൻ നിങ്ങൾക്ക് ശക്തികൾ വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത് എന്ന് അവർ പറഞ്ഞപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവരുടെ മറുപടി, യാഹൂദ് ഖാലു യാഹൂദ്, അവർ പറഞ്ഞു, ഹൂദ മാജിഥന ബിബയ്യിനത്തിൻ, നീ ഒരു തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല, എത്ര വ്യക്തമായ തെളിവുകൾ നൽകിയാലും ഇച്ഛകളെ പിന്തുടരുന്ന സുഖലോലുപതയിൽ അതിക്രമികളായി ജീവിക്കുന്ന ജനത ആ തെളിവുകൾക്കു നേരെ കണ്ണടക്കുകയും എന്നിട്ട് തങ്ങൾ നിലകൊള്ളുന്ന അത് എത്ര മൂഢമായ വിഡ്ഢിത്തമായ കാര്യങ്ങളാണെങ്കിലും അതിലങ്ങോട്ട് മൂടുറച്ചു നിന്ന് അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ഏതൊരു ജനതയും അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുള്ളത്. അതിലെ അഹങ്കാരികൾ അതേ മറുപടി ഇവരും പറഞ്ഞു, വമാന ഹനുബിതാരിക്കി ആലിഹത്തിന, ഹൂദേ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കുന്നൊരു പ്രശ്നമല്ല, അൻകൗലിക്ക് നീ പറയുന്നത് കേട്ട് ഞങ്ങളെന്ത് ചെയ്യുന്നില്ല, വമാന ഹനുലക്ക ബിമുഅ്മിനി, നിന്നിൽ ഞങ്ങളോട് വിശ്വസിക്കും ചെയ്യൂല എന്നുള്ളൊരു മറുപടിയാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ എന്തോ ദോഷബാധ നിനക്ക് കിട്ടിയിരിക്കുകയാണ്, അതും പറഞ്ഞവർ, ഇന്നഖൂലു ഇല്ലാ അഥറാക ബഅലു ആലിഹത്തിന ബിസൂഇൻ. അപ്പോൾ അവരോട് ഹൂദ് നബി അലൈഹിസ്സലാം അങ്ങേയറ്റം അവരോട് അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ്, അതിൻ്റെ ഗൗരവം, ശിർക്ക് ചെയ്താലുള്ള അപകടം ഒക്കെ അവരോർമ്മപ്പെടുത്തിയിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ കൈവിടിയില്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തി, ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരി ഉമ്മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല എന്നതിന് ഞാൻ അള്ളാഹനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളതിന് സാക്ഷികളായിക്കൊള്ളി എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. മാത്രമല്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അവരൊക്കെ നിങ്ങൾ വിളിച്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എനിക്കെതിരെ, മനസ്സിലായില്ലേ, എനിക്കൊരു പ്രശ്നമല്ല. ഫഖീദൂനി ജമീഅൻ സുമ്മലാ തുന്ദിറൂൻ, നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു ഇട തരികയും വേണ്ട, മനസ്സിലായില്ലേ. പക്ഷേ ഇന്നി തവക്കൽതു അലല്ലാ റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, ഏതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാൻ്റെ കയ്യിലാണ്, അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന ദായിട്ടല്ലാതെയില്ല, അള്ള പിടിക്കാത്ത അള്ള നിയന്ത്രിക്കാത്ത ഒരു ജീവജാലമല്ല, അങ്ങനത്തെ അള്ളാഹുവിൽ എൻ്റെ റബ്ബിൽ നിങ്ങളുടെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് അല്ലേ. ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങൾ ഞാനീ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കാതെ ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കാതെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ച ശിർക്കുകലർന്ന ഈ വിശ്വാസത്തിൽ അന്ധമായി അതിൽ മൂടുറച്ച് ഈ വിഡ്ഢിത്തത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫക്കദബലഖ്തുക്കുമ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്കു എന്നെ എൻ്റെ റബ്ബ് നിശ്ചയിച്ചയച്ചത് ഏതൊരു കാര്യമായിട്ടാണോ ആ മെസ്സേജ്, ആ സന്ദേശം, ആ തൗഹീദ്, ആ ആഖിറത്ത്, റിസാലത്ത്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. എൻ്റെ റബ്ബ് എല്ലാ കാര്യവും സൂക്ഷിച്ചു വെക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് എന്നവരെ ഹൂദ് നബി അലൈഹി സ്വലാം ഓർമ്മപ്പെടുത്തി. അങ്ങനെ വലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങോട്ട് വന്നു. കാരണം ഏതൊരു ജനതയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ തിരസ്കരിച്ച് ആ പ്രവാചകന്മാരെ ഉപദ്രവിച്ച് ആ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് ശിക്ഷ വരട്ടടോ കൊണ്ടുവാടോ എന്നൊക്കെ പറഞ്ഞ ജനതയുടെ അവസ്ഥകൾ ഖുർആൻ ഇതിനു മുമ്പും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി സ്ലാമിൻ്റെ ജനതയും അവസാനം എത്തിപ്പെട്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷയിലാണ്. വലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ വല്ലദീന ആമനു മഅഹു, ഹൂദ് നബി അലൈഹി സ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, അത് അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, കാരുണ്യാണ്. വനജ്ജൈനാഹും മിന്ന അദാബിൻ ഖലീൽ, കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. അല്ലേ, വളരെ വ്യക്തമാണ്. അവരെ കൊടുങ്കാറ്റടിപ്പിച്ചാണ് അള്ളാഹു ചെയ്തത്. ഫഅമ്മാ ആദുൻ ഫഉഹലികു ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ എന്ന് ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലമ്മാ ജാ അംറുന എന്ന് പറഞ്ഞാൽ അദാബുന, ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിച്ചത് അദാബുന ബി ഇർസാലി റീഹിൽ അഖീം, അതികഠിനമായ കൊടുങ്കാറ്റ് അവരിലേക്ക് അയച്ച് അങ്ങനെ ശിക്ഷിച്ചു എന്നാണ്. എന്ന് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റു വചനങ്ങളിലൂടെയും സൂറത്തു ഹാഖയിൽ അള്ളാഹു അവരെങ്ങനെ നശിപ്പിച്ചു എന്ന് വ്യക്തമായി അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊടുങ്കാറ്റടിപ്പിച്ചുകൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. 7 ദിവസവും 8 രാത്രിയും 8 പകലും അവരിൽ തുടർച്ചയായ കൊടുങ്കാറ്റ് വന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹൂദ് നബി അലൈഹി സ്ലാമിനെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. 58-ാമത്തെ വചനം, വതിൽക ആദുൻ ജഹദൂ ബി ആയാത്തി റബ്ബിഹിം വഅസൗ റുസുലഹു വത്തബഊ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്. വതിൽക ആദുൻ, അതാണ് ആ ജനത, ഏത്? അല്ലദീന ഔഖ അല്ലാഹു ബിഹിം മാ ഔഖ ബിദുൽമിൻ മിൻഹും ലിഅന്നഹും, അല്ലാ നശിപ്പിച്ചു കളഞ്ഞ ആ ജനത അല്ലേ, അതാണ് ആദ് ജനത. വതിൽക ആദുൻ, ആ നിഷേധത്തിൻ്റെ അഹങ്കാരത്തിൽ ഉറച്ചുനിന്ന ആ ജനതയെ അള്ളാഹ് കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ചു. ആ ജനത, വതിൽക ആദുൻ, ആ ജനത, അതാണ് ആദ്. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദ, അവർ നിഷേധിച്ചു കളഞ്ഞു. ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളെ. വഅസൗ റുസുലഹു, അവൻ്റെ ദൂതന്മാരെ അവർ ധിക്കരിക്കുകയും ചെയ്തു. അസ ധിക്കരിക്കുക, അസൗ റുസുലഹു. വത്തബഊ, അവർ പിൻപറ്റുകയും ചെയ്തു. അംറ, കൽപ്പനയെ. കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ സ്വേച്ഛാധിപതികളും മറുക്കടമുഷ്ടിക്കാരുമായവരുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇവിടെ 3 കുറ്റമാണ് ഈ ആയത്തിൽ അള്ളാഹു ആദ് സമുദായത്തിന് അവർ ശിക്ഷക്കർഹരാകാൻ കാരണമായി പറഞ്ഞത്. 1, അവരിലേക്ക് വ്യക്തമായി വന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു. ജഹദൂബി ആയാത്തി റബ്ബിഹിം. 2, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ്നബി അലൈഹിസ്സലാമിനെ അവർ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു. വഅസൗ റുസുലഹു, മൂന്ന് ദൈവിക വചനങ്ങളുമായി വന്ന പ്രവാചകൻ ഹൂദ്നബി അലൈഹിസ്സലാമിനെ പിൻപറ്റുന്നതിന് പകരം ആ നാട്ടിലെ സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായി നന്മയെ സ്വീകരിക്കാത്ത, തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന കലാപങ്ങളും ഫിത്തനകളും കുഴപ്പങ്ങളും തിന്മകളും അതിനുവേണ്ടി സംസാരിക്കുന്ന അത്തരം വക്രബുദ്ധികളുടെ ആളുകളുടെ കൽപ്പനകളെ, സ്വേച്ഛാധിപതികളുടെ മർക്കടമുഷ്ടിക്കാരുടെ കൽപ്പനകളെ അവർ പിൻപറ്റി. അതായത് നന്മയുടെ പക്ഷത്തു നിൽക്കാതെ അതിൻ്റെ മറുചേരിയിൽ നിൽക്കുന്നവരുടെ ശബ്ദങ്ങളെ പിന്തുടർന്നു എന്ന മൂന്നാമത്തെ കുറ്റം. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്. അതായത് തങ്ങളുടെ ജബ്ബാർ എന്ന് പറയുന്നതാണ് തങ്ങളുടെ അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, കഴിവ് കൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ അധികാരം സ്ഥാപിച്ച് അന്യായമായി ഉപദ്രവിക്കുന്നവർ. അനീത് എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതെ അതിനോട്, അതിൽ നിന്ന് ഊരിച്ചാടാനുള്ള കുതന്ത്രങ്ങൾ ഒരുക്കുന്ന വക്രബുദ്ധിക്കാർ, മർക്കടമുഷ്ടികൾ, ദുർന്യായങ്ങൾ പറയുന്നവർ. അപ്പോൾ അത്തരം ആളുകളുടെ പിന്നെ വാദങ്ങളെ പിൻപറ്റുകയും ചെയ്തപ്പോൾ അള്ളാഹ് ചെയ്തു, അള്ളാഹ് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട പിസറോഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്ന വെളിച്ചം, മുമ്പ് ജീവിച്ച ജനസമൂഹങ്ങളും ആ ജനസമൂഹങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ അവരെ താക്കീതു ചെയ്തതും അവർക്ക് മുന്നറിയിപ്പ് നൽകിയതും അവരെ സന്തോഷവാർത്ത അറിയിച്ചതും അവരെ പഠിപ്പിച്ചതും ആയ വിഷയങ്ങൾ, ആ വിഷയങ്ങളോട് അവരുടെ സമൂഹം സ്വീകരിച്ച നിലപാടുകൾ, അവിടെ വിശ്വസിക്കുകയും സത്യത്തിൻ്റെ കൂടെ നിലക്കൊള്ളുകയും ചെയ്ത ആളുകൾ, അവരെ അള്ളാഹു എന്ത് ചെയ്തു, ഏതു നബിമാരുടെ കൂടെയുള്ള, നൂഹ് നബിയുടെ ചരിത്രം തന്നെ മുമ്പ് പറഞ്ഞു, കപ്പലിൽ അവരെ, നൂഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി. ഇവിടെ ഹൂദ് നബിയെയും, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹു മിൻ ആദാബിൻ ഖലീദ്, കഠിനമായ ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ, അവൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ ധിക്കരിച്ച് ആ പ്രവാചകന്മാരുടെയും ദീനിൻ്റെയും ശത്രുക്കളുടെ വാക്കുകളെ പിന്തുടർന്ന എല്ലാ ആളുകൾക്കും നാശമാണ് എന്ന് ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ പിശുരുടെയും ഹൃദയവസന്തം ശ്രോതാക്കളും, പിന്നെ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതം ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് സ്വന്തത്തോട് നിങ്ങളോടും വസ്വിയത്ത് ചെയ്തുകൊണ്ട്, റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതിൻ്റെ പ്രകാശത്തിൽ ജീവിതം നയിക്കാനും ആ നന്മയിൽ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനനായ ജംഷീർ സ്വരാഹി.
4: أعوذ بالله من الشيطان الرجيم.

لا يملكون الشفاعة

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ മറിയം 77 മുതൽ 98 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ആസിരി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബക്കർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലികേസ്. ഇന്നത്തെ ഖുർആൻ ടെലികേസ് നിയന്ത്രിച്ചുകൊണ്ട് അമീൻ അഹമ്മദ് മങ്കടയാണ് നമുക്കൊപ്പം ഉള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കറിയാം ഈ ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരാണ് ഖുർആൻ പഠിക്കുന്നത്, അത് പഠിപ്പിക്കുന്നത് അവർ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നു, അള്ളാഹിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ള ആളുകളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഒരുങ്ങുന്നുണ്ട്. ഈ പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലികേസ് ആകട്ടെ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഭാഗവാക്കാവുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന ഈ ഒരു ഖുർആൻ ടെലികേസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആദ്യം ആരാണ് നമ്മളെ വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലികേസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മൻഹ മനാസ്
1: അല്ലേ? ഓക്കെ, മൻഹ മനാസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: എടത്തനാട്ടുകരയിൽ
1: നിന്നാണ് വിളിക്കുന്നത് അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: മൂന്നാം ക്ലാസ്സിലാ
1: പഠിക്കണല്ലേ. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? മുന്നേ പീസ് റേഡിയോയിൽ മത്സരിച്ചിട്ടുണ്ടോ? മാഷാല്ലാ, ഖൈർ. അപ്പൊ വിന്നറൊക്കെ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാലേ? ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,

0: അറിയോ?
1: അറിയ
0: ഇതേത് സൂറത്തിലെ അറിയോ? ഏത് സൂറത്ത്? വല്ലാസ്റോ? അല്ലല്ലോ.
1: ഒന്നും കൂടി അതോ?
0: ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഞാൻ അതിന്റെ മുന്നത്തെ ആയത്ത ഓതിനത്. ഓക്കെ, രണ്ടായത്ത് ഞാൻ ഓതി തരാം. ഫ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അറിയോ ടൈം ഓൺ ആയിട്ടുണ്ട്. എങ്ങനെ? അല്ലല്ലോ, അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എങ്ങനെ ഫൈദ? നോക്കാൻ പാടില്ലട്ടോ. ഓക്കെ, സമയം അവസാനിച്ചിട്ടുണ്ട്. ഏതായാലും ഖൈർ. അപ്പോ ഉത്തരം ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫറഗബ് എന്നുള്ളതാണ്. അപ്പോ സങ്കടപ്പെടുന്നു വേണ്ട, ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു അവസരത്തിൽ നമുക്ക് നോക്കാം അല്ലേ. ഇൻഷാല്ലാ എന്തിലും എന്തിലും ഖൈറുണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പോ ഇൻഷാല്ലാ അടുത്ത അവസരത്തിൽ നമുക്ക് മത്സരിക്കാം. വിളിച്ചതിന് ഏതായാലും ബാറക്കല്ലാ ഫീക്, ജസാകല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ ഉഷാറായിട്ടാണ് മത്സരിച്ചത്. പക്ഷെ ആവേശത്തിലായിരുന്നു. പക്ഷെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പേടി കൊണ്ടാണെന്നറിയില്ല, ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഖൈർ, ബറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഇൽമക്കും. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ ആ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അജ്മൽ.
0: അജ്മൽ, അജ്മൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: അജ്മലല്ല, അജ്മൽ.
0: അജ്മൽ
2: ആ
0: ആ ഓക്കെ. അജ്മൽ, അജ്മൽ എവിടെന്നാ വിളിക്കുന്നത്?
2: പൊന്നിയ പെരിന്തൽമണ്ണ പൊന്നിയൂർ.
0: ആ പെരിന്തൽമണ്ണ പൊന്നിയ കുറിച്ച് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, ഇതിന് മുന്നേ പീസ് റേഡിയോ ടെലിക്യൂസിൽ മത്സരിച്ചിട്ടുണ്ടോ? ഖുർആൻ ടെലിക്യൂസിലൊക്കെ? ഓക്കെ ഖൈർ, ബറക്കല്ലാ. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹാഫിദ് ആവാന് പൂതിയൊക്കെ ഉണ്ട് അല്ലേ. എത്ര ദിവസം പഠിച്ചിട്ടുണ്ട്? ഏ ചേർത്തുക്കണു. അപ്പൊ രണ്ടും മൂന്നൊക്കെ പഠിച്ചോ ജ്യൂസ്?
2: ഏതായാലും
0: ഉഷാറാക്കണം, ഹാഫിദാണ് നമുക്ക്. ഓക്കെ, മുന്നേ പീസ് മത്സരിച്ചീനോ? അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കല്ലേ. ഇൻഷാല്ലാ

മാ ഷാ ബാറകല്ലാ ഫീക്. ഖൈർ, ഷറൈട്ട് ഉത്തരം നൽകി. അസ്മൽ അല്ലേ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി.

بل الذين كفروا في تكذيب او ترى شيء انا ذلوم خير بارك الله فيك ازملي لا ഓക്കേ. അപ്പൊ ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ. എന്താന്നിട്ട് വർത്താനം, ചായ കുടിച്ചോ? മുന്നേ സമ്മാനം വന്ന് നേടിയോ? പങ്കെടുത്തിനോ? അത് മതി, നമുക്ക് പങ്കെടുത്താ മതി, സമ്മാനം കിട്ടണമെന്നില്ലേ. ഇൻഷാല്ലാ നമുക്ക് ഇതിന് സമ്മാനം കിട്ടോ നോക്കാലേ. ഇൻഷാല്ലാ ചോയിക്കട്ടെ, വിജയ ആവണോ? സമ്മാനം വേണോ? സമ്മാനം കിട്ടണം എന്നൊക്കെ ഉണ്ട്, കിട്ടിയാ കൊള്ളായിരുന്നു അല്ലേ. ആ സമ്മാനൊക്കെ കിട്ടേ, ഇൻഷാല്ലാ വീട്ടിലേക്ക് എത്തും. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് അവസാനത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. أعوذ بالله من الشيطان الرجيم.

0: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: നുമാ മെഹറിൻ.
0: നുമാ മെഹറിൻ അല്ലേ? നുമാ മെഹറിൻ എവിടെ നിന്നാ വിളിക്കുന്നത്? എടത്തനാട്ടുകരയിലാണ് വീട് അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ് അല്ലേ? മാഷാല്ലാ ബാറകല്ലാ ഫീക്ക് ഖൈർ. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടോ? മാഷാല്ലാ ഖൈർ. അപ്പോ മുന്നേ പീസിലേക്ക് വിളിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒമ്പത് വട്ടം വിന്നറായി അല്ലേ? മാഷാല്ലാ. അപ്പൊ എല്ലാം എണ്ണിയിട്ടുണ്ട് വിളിച്ചതൊക്കെ. മാഷാല്ലാ ഖൈർ. അപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ. ഇൻഷാ അല്ലാ.

0: ثمود بتعبان
1: ما شاء الله بارك الله فيك. അപ്പൊ ഇവിടൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്നാം ക്ലാസ് കാര്യം ഇവിടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷ കസബത് സമൂദു ബിതഖ്‌വാഹ, സമൂദു ബിതഖ്‌വാഹ ഇദിൻ ബഅസ അഷ്ഖാഹ അല്ലേ? അപ്പോ ഏതായാലും ഒന്നാമത്തെ ഉത്തരം നൽകി. ചായ കുടിച്ചോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ ആകെ സൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടില്, ലൗഡ് സ്പീക്കറിലാണോ? ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിയ ഖൈർ. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഏതായാലും ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. أعوذ بالله من الشيطان الرجيم فجعله غثاء أحوى فجعله غثاء أحوى ഒരായത്തോ ഞാൻ ഓതി തരാം, അല്ല അതിന്റെ മുന്നത്തെ ആയത്തോ ഓതി തരാം. ഓക്കെ. വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വാ. ഖുറാൻ നോക്കണുണ്ടോ? ആ ഖുറാൻ നോക്കാൻ പറ്റൂല, ഖുറാൻ നോക്കാതെയാണ് ഓതേണ്ടത്. ഓക്കെ, എന്താ ഏറ്റവും ഒന്നൂടെ ഓതുവോ?
0: ആ
1: പറയാൻ കിട്ടായിട്ട. എന്നാ വായത്തൊന്ന് ഓതുവോ? ഒന്ന്
0: ഓതിക്കാം.
1: അടുത്ത തോന്നയ്യോ. ഈ സൂറത്തിന്റെ പേരെന്താ അറിയോ? ഈ ആഴ്ച ഏത് സൂറത്തിലറിയോ? അല്ല. ഓക്കെ ഖൈർ, ബറക്കല്ലാഹു ഫീക്. ഖുർആൻ നോക്കരുത് കേട്ടോ, നോക്കാതെ. ഇൻഷാല്ലാ നമുക്ക് എന്നാ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇൻഷാല്ലാ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. أعوذ بالله من الشيطان الرجيم ألم يعلم

0: ടൈം ഓൺ ആണ്. ടൈം സ്റ്റാർട്ട് നൗ.
1: അറിയില്ല.
0: അറിയില്ല അല്ലേ? ഓക്കെ, ഒന്നാലോചിച്ചാൽ കഴിയോ?
1: ഒന്നും കൂടി ഓതുവോ?
0: സനു എവിടെയാണ് ഓതിയത്? ആ അലം യഅലം ബി അന്നല്ലാഹ യറാ. ആ ഓക്കെ, സമയം അവസാനിച്ചിട്ടുണ്ട്. ഇത് സൂറത്തുൽ അലഖിലാണ്, അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്തിലാണ്. ഉത്തരം കല്ലല ഇല്ലം യാതഹില നസ്ഫഅം. ഉത്തരം അറിയായിരുന്നു അല്ലേ, പക്ഷെ ഉത്തരം പറഞ്ഞില്ല. അപ്പൊ ഇനി കുറെ പഠിച്ചൊക്കെ എന്ത് ചെയ്യാ, മുറാജ ചെയ്യ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത അവസരത്തിൽ നമുക്ക് എന്തായാലും വിന്നർ ആവാൻ ശ്രമിക്കണം. ഓക്കെ, മാഷാല്ലാ, ഇൻഷാല്ലാ ഖൈർ. അപ്പൊ സങ്കടപ്പെടുന്നു വേണ്ട, നമുക്ക് ഒരുപാട് സമ്മാനം കിട്ടിയാണ്, അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ, ബാറക്കല്ലാ ഫീക്, ഇൻഷാല്ലാ ബാറക്കല്ലാ ഫീക്, ജാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, വളരെ ഉഷാറായിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും മത്സരിച്ചത്. കുറെ ആൾക്കാർ വിന്നർ ആവുന്നുണ്ട്, കുറെ ആൾക്കാർ വിന്നർ ആയിട്ടില്ല. ഏതായാലും വിന്നറാകട്ടെ, വിന്നറാകാതിരിക്കട്ടെ, നമ്മളൊരിക്കലും ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ ബാക്കിൽ പോകാൻ പാടില്ല. അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഇൻഷാല്ലാ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ജസാകല്ലാഹു ഇൽമക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലികേസ്. ഇന്നത്തെ ഖുർആൻ ടെലികേസിൽ പങ്കെടുത്തത് മൻഹ മനാസ് എടത്തനാട്ടുകര, അസ്മൽ പെരിന്തൽമണ്ണ, നുമാ മെഹറിൻ എടത്തനാട്ടുകര. ഇന്നത്തെ ഖുർആൻ ടെലികേസ് നിയന്ത്രിച്ചത് അമീൻ അഹമ്മദ് മങ്കട.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
5: പീസ് റേഡിയോ പുലരിവെട്ടം.
4: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
5: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ
4: പകച്ചു നിൽക്കാനാകാതെ
5: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
4: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
5: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
4: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
5: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
4: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
5: പീസ് റേഡിയോ പുലരിവെട്ടം
4: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ബഖറ 258 259 ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ കിരീനി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീമ് ഖൈറമ്മി, തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീ യൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيتل خاشعة أبصارهم ترهقهم ذلة. ഇവിടെ خاشعة خ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ خاشعة, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല يوم ആണ് യ. ذلك اليوم الذي كانوا يوعدون. خ
خاشعة

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് അന്നൂർ എന്ന പ്രോഗ്രാമിലേക്കാണ്.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇന്ന് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. സൂറത്ത് നൂറിലെ 16-ാം വചനം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നോമ്പിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ 184-ാം വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തുടർ വചനങ്ങൾ. ഇന്ന് നമ്മുടെ വചനം അയ്യാമം മഅദൂദാത്ത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ വഅല ലദീന യുതീഖൂനഹു ഫിദ്യതു തആമു മിസ്കീൻ ഫമൻ തതവ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ് വഅൻ തസൂമു ഖൈറുൻ ലകും ഇൻ കുൻതും തഅലമൂൻ എന്നുള്ള വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കിയത് ഏതാനും നാളുകളാണ്. ആ നാളുകൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. രോഗികൾ, യാത്രയിലുള്ളവർ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പൊഴിവാക്കാം. തത്തുല്യമായത് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി. ക്ലേശപ്പെട്ട് നോമ്പെടുക്കേണ്ടി വരുന്നവർ, അവർക്കും നോമ്പിൽ ഇളവുണ്ട്. പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ ചെയ്താൽ മതി. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട അതിൽ ഇളവുകളും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരിഗണനകളും പറയപ്പെട്ട ഒരു മഹൽ വചനമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു വചനം. അതിൻ്റെ തുടക്കഭാഗം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാം. ബിഇദ്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയ്യാമം മഅദൂദാത്ത് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അയ്യാമൻ യൗമുൻ, അയ്യാം ദിനങ്ങൾ, മഅദൂദാത്ത് അതിൽ നിന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി, മഅദൂദ് മഅദൂദത്ത് എണ്ണപ്പെട്ടത്, എണ്ണപ്പെട്ടവ. അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ സൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ, അല്ലെങ്കിൽ അസ്സിയാമു അയ്യാമം മഅദൂദാത്ത്, നോമ്പെടുക്കൽ എണ്ണപ്പെട്ട ഏതാനും നാളുകൾ എന്നാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ആഴ്ചകൾ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. അയ്യാമൻ എന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകൾ. ഇതിൽ അയ്യാം എന്നുള്ളത് അയ്യാമുൻ, വ്യാകരണ പ്രകാരം നഖിറ എന്ന് പറയും. ഈ അയ്യാമുൻ എന്നുള്ള നാമം, നഖിറ എന്ന് പറഞ്ഞാൽ സാമാന്യ നാമം. ഭാഷയിൽ ഇങ്ങനെ സാമാന്യ നാമം വന്നാൽ ഇത്തരം നാമങ്ങൾ അത് ഖില്ലത്തിനെ, അതേപോലെ കെസിറത്തിനെ, അതേപോലെ തഅലീം, അതേപോലെ അൽഹൂൻ, ഇതൊക്കെ ഈ നഖിറ സാമാന്യ നാമം അറിയിക്കും. വളരെ തുച്ഛം, കുറച്ച് എന്ന അർത്ഥത്തിൽ, നിസ്സാരം എന്ന അർത്ഥത്തിൽ, അതാണ് ഹൂൻ. തഅലീം മഹനീയം, ഗംഭീരം എന്ന അർത്ഥത്തിൽ. കെസറത്ത് ഏറെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. ഖില്ലത്ത് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഇത്തരം മാറിഫയല്ലാതെ നഖിറ സാമാന്യ നാമം അറിയിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അറിയിക്കാനാണ് ഇങ്ങനത്തെ സാമാന്യ നാമം വരിക. ഇവിടെ ഇതിൽ ഏതിനെയാണ് അറിയിക്കുന്നത്? ഖില്ലത്തിനെയാണ് അറിയിക്കുന്നത്. വളരെ കുറച്ച്, അയ്യാമൻ ഖലാഇല, വളരെ കുറച്ച് നാളുകൾ എന്നതിനെയാണ് ആ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. കാരണം അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വസ്ഫ് പറഞ്ഞു, വിശേഷണം. മഅദൂദാത്ത്, മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന എന്നാണ്. കൂടുതൽ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കുറച്ചുള്ളതാണ് എങ്കിൽ അതിനെ അദ് ചെയ്യാം, എണ്ണാം. കൂടുതലാണ് എങ്കിൽ ആളുകൾ സാഹസപ്പെടും, പ്രയാസപ്പെടും. ഒരു രസികൻ കഥയിൽ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് ബാങ്കിലെ പണം ഒന്നായിട്ട് കവർന്ന് കൊണ്ടുവന്ന് അവരെണ്ണുമ്പോൾ സാഹസപ്പെടുകയാണ്, എണ്ണാൻ കഴിയണില്ല, തീർക്കാൻ കഴിയണില്ല. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു എന്നാണ്, നമ്മളെന്തിനാണ് ഇത് തിട്ടപ്പെടുത്താൻ എണ്ണി പ്രയാസപ്പെടുന്നത്? നാളെ വാർത്ത വരുമ്പോൾ അറിയാം എത്ര കാശ് നഷ്ടമായി. അപ്പോൾ നമുക്ക് നമ്മൾ കൊള്ളയടിച്ചത് എത്രയെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൽ കുറച്ചുള്ളതിനെയാണ്, കൂടുതലുള്ളത് എണ്ണാൻ പ്രയാസപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെടുന്ന. അപ്പോൾ അത് കുറച്ച് എന്നതിനെയാണ് അറിയിക്കുന്നത്. അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് ഖില്ലത്തിനെ, കുറച്ച് എന്നതിനെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുക എന്ന് പറഞ്ഞു. അതേപോലെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ, ജൂദർ അതേപോലെ വിശ്വാസികൾ ഞങ്ങളെ നരകം തൊടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെയും അത് ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വളരെ തുച്ഛമായ വിലക്ക് അവർ വാങ്ങി മിസറിലെ മാർക്കറ്റിൽ. ആ വളരെ തുച്ഛ വില എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും ദിർഹമുകൾ, നിർണിത നാണയങ്ങൾ അതിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ മഅദൂദാത്ത് എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ പൊരുൾ വളരെ കുറച്ച് എന്നുള്ളതാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി റംല ബിന്ത് അബി സുഫിയാൻ, അവരൊരിക്കൽ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി അബി സുഫിയാന വബി അഖി മുആവിയത എന്ന്. അള്ളാഹുവെ എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്കും എൻ്റെ ഉപ്പ അബൂ സുഫിയാനും എൻ്റെ സഹോദരൻ മുആവിയക്കും ദീർഘായുസ് കനിഞ്ഞ് എനിക്ക് സൗഖ്യവും കുളിർമയും ഏകേണമേ എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ദുആ. അത് കേട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അവരോട് പ്രതികരിക്കുന്നുണ്ട്, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അജലുകൾ, മരണതീയതികൾ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. വ അയ്യാമിൻ മഅദൂദ, ദിനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്, അത് ഈ ദുനിയാവിൽ ആഖിറത്തിനെ അപേക്ഷിച്ച് പരിമിതമായ ദിനങ്ങൾ. വ അർസാഖിൻ മഖ്സൂമ, ഉപജീവനം അത് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് ലൻ യുഅജ്ജിൽ അല്ലാഹു മിൻഹാ ഷൈഅൻ ഖബ്ല ഹില്ലിഹി ഔ യുഅഖിറ മിൻഹാ ഷൈഅൻ ബഅദ ഹില്ലിഹി, ഒരു സംഗതിയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല വേഗത്തിലാക്കൂല, സംഭവിക്കേണ്ടതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുകയുമില്ല. വലൗ കുൻതി സഅൽതില്ലാഹ അൻ യുആഫിയകി മിൻ അദാബിൻ ഫിന്നാരി വ അദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ലക്കി വ അഫ്ദൽ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം നിങ്ങൾ തേടിയിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ ഞാനത് കൊണ്ടുവന്നത് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ. അവിടെ അയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകൾ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, അയ്യാമൻ മഅദൂദാത് എന്നുള്ള പ്രയോഗം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اياما معدودات എന്ന് ഈ അയ്യാമൻ മഅദൂദാത്ത് എന്ന് അതിനെ തുടർത്തി പറഞ്ഞത് അത് തസ്ഹീലിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ആ നോമ്പ് ഏതാനും ദിനങ്ങളാണ് നാളുകളാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക് വിശ്വാസികൾക്ക് അതിൽ എളുപ്പം അറിയിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ താല്പര്യപൂർവ്വം ആവേശപൂർവ്വം ഞെരുക്കമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത വിധം അത് ഏൽക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ഈ അയ്യാമം മഅദൂദാത്ത് എന്ന ഈ അനുബന്ധത്തിൻ്റെ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ ഇമാമുൽ ഖഫ്ഫാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട്. അബൂബക്കർ അൽ ഖഫ്ഫാൽ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ, ഉലമാക്കളിൽ അതിശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഖഫ്ഫാലുമാർ കുറേയുണ്ട്, അൽ ഖഫ്ഫാൽ, അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അതേപോലെ അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ ഫാരിഖി, അൽ മുസ്തബഹിരി അൽ ഖഫ്ഫാൽ എന്നിവരൊക്കെ ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. പക്ഷെ അതിൽ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ ഹിജറയുടെ 365 മരണപ്പെട്ട അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ 417 അൽ മുസ്തബഹരി, അബൂബക്കർ അൽ ഫാരിഖി അദ്ദേഹം ഹിജ്റയുടെ 507 ആണ്. ഏതായാലും ഈ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഉംദുറു ഇലാ അജീബി മാ നബ്ബഹ അല്ലാഹു അലൈഹി മിൻ സഅതി ഫദ്ലിഹി വറഹ്മതി ഫീ ഹാദ തക്ലീഫ്, നോമ്പാകുന്ന ഈ കൽപ്പനയിൽ ഈ വിധിയിൽ അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തും ഔദാര്യവും അള്ളാഹു ഉണർത്തിയത് മഹാത്ഭുതം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ നോക്കൂ എന്നിട്ട് അദ്ദേഹം എണ്ണാണ് ഫഖദ് നബ്ബഹ അല്ലാഹു ഇലാ മയലി. അഞ്ച് കാര്യങ്ങൾ, ഒന്ന് അന്ന ലിഹാദിഹിൽ ഉമ്മത്തി ഫീ ശരീഅത്തി സിയാമി ഉസ്വതും ബിൽ ഉമമിൽ മുതഖദ്ദിമ, നോമ്പ് നിയമമാക്കിയതിൽ പൂർവ്വ സമുദായങ്ങളുടെ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാന തആല ഉണർത്തി. രണ്ട്, അന്ന സൗം സബബുൻ ലിഹുസൂലി തഖ്വ, തഖ്വ സാക്ഷാത്കരിക്കാനും നേടാനും കാരണമാണ് നോമ്പ് എന്ന് അള്ളാഹു ഉണർത്തി. നോമ്പ് നിയമമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മഹനീയ ലക്ഷ്യം തഖ്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടും. മൂന്നാമത്തേത്, അന്നഹു മുഖ്തസും ബി അയ്യാമിൻ മഅദൂദാത്, ഈ നോമ്പ് അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾക്ക് പ്രത്യേകമാക്കി. ഫൈനഹു ലൗ ജഅലഹു അബദൻ ലഹസലത്തിൽ മശഖത്തുൽ അദീമ, നോമ്പിനെ അള്ളാഹു സുബ്ഹാന തആല നിസ്കാരം പോലെ നിത്യ കർമ്മമാക്കിയിരുന്നുവെങ്കിൽ വലിയ ക്ലേശം അതിനാൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ നാലാമത്തേത്, അന്നഹു ഖസ്സഹു മിൻ ബൈനി ശുഹൂരി ബിശഹരി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലികൗനിഹി അഷ്റഫ ശുഹൂർ, നോമ്പിനെ അള്ളാഹു സുബ്ഹാന തആല നിർബന്ധമാക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം, അപ്പൊ ആ ശ്രേഷ്ഠ മാസത്തോടുള്ള ആദരവിനാൽ, ആഗ്രഹത്താൽ അതിൽ നോമ്പ് ആളുകൾക്ക് താല്പര്യവും ആവേശവും ഉള്ളതാക്കും. പിന്നെ അഞ്ചാമത്തേത്, ഇസാലത്തുൽ മശഖ ഫി ഇൽസാമിഹി, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ക്ലേശം അള്ളാഹു സുബ്ഹാന തആല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ക്ലേശം അനുഭവിക്കുന്ന രോഗികൾ അതേപോലെ തന്നെ യാത്രികർ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കി. ഈ അഞ്ച് കാര്യങ്ങൾ എണ്ണീട്ട് അൽ ഖഫാൽ പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ് റാഅ ഫി ഫരീദത്തി സിയാമി ഹാദിഹിൽ വുജൂഹ് മിന അർറഹ്മ ഫലഹുൽ ഹംദു അലാ നിഅമിഹി അല്ലതീ ലാ തുഹ്സാ, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാന തആല പരിഗണിച്ചു. ആ പരിഗണന അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയതിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും ഈ ഉമ്മത്തികളോട്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവികർക്കും നിയമമാണ്, നിർബന്ധമാണ്, തഖ്വ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രധാന കാരണം നോമ്പാണ്. പിന്നെ ഇത് ഏതാനും നാളുകൾ മാത്രം, ഈ നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ തിരഞ്ഞെടുത്തു. ക്ലേശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്, ഇതൊക്കെ അറിയിച്ചു. അപ്പം എത്ര ഔദാര്യം, എത്ര അനുഗ്രഹം, എത്ര കാരുണ്യം! ഇതാണ് ഇമാമ്മാർ ഈ വിഷയത്തിൽ വായിച്ചത്, ഈ ഒരു പ്രയോഗം അയ്യാമം മഅദൂദാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് നമ്മളിവിടെ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. മേലായവൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലും ഔദാര്യവും. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ, സൂമു അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ നോമ്പെടുക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം, ഏത് നോമ്പാണ്, റമദാനിലെ നോമ്പാണോ, അതല്ല റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട്, ആ നോമ്പുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. ആ റബീഉൽ അവ്വൽ മാസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഹിജറയുടെ ഒന്നാം വർഷമാണത്. പിന്നെ ഹിജറയുടെ രണ്ടാം വർഷം മുഹറം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. ഷാബാൻ മാസം വരെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, എട്ട് മാസങ്ങൾ. ഹിജറയുടെ ഒന്നാം വർഷത്തിലോ റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, പത്ത് മാസം. വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തു. അതിൽ പിന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം നോമ്പെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്, ബദർ യുദ്ധത്തിൻ്റെ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസവും ദിനങ്ങളും മുമ്പാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. ബദർ യുദ്ധം നടന്നത് ഹിജറയുടെ 2, റമദാൻ 17. അപ്പോൾ ഷാബാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാന തആല നോമ്പ് നിർബന്ധമാക്കി. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തിട്ടുണ്ട്. ആ നോമ്പുകൾ ഏത് എന്ന് നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറയവേ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ വന്നത് തുടക്ക ക്ലാസ്സിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസത്തിലെയും 3 നോമ്പുകൾ, സലാസത്തു അയ്യാം മിൻ കുല്ലി ശഹർ, ഒപ്പം ആശൂറ നോമ്പും. മാസത്തിലെ 3 നോമ്പുകൾ, ആശൂറ നോമ്പ്, ഇവയായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പുകൾ. ആശൂറ മുഹറം 10 ഹിജറക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശൂറയിൽ നോമ്പെടുത്തു. അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു, ആശൂറ നോമ്പ്. പിന്നെ എല്ലാ മാസങ്ങളിലെയും 3 നോമ്പ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസിൻ ലാ അദഉഹുൻ ഫീ സഫറിൻ വലാ ഹദർ ഹത്ത അമൂത്. അബൂദർദ റളിയല്ലാഹു പറഞ്ഞില്ലേ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മൂന്ന് കാര്യം കൽപ്പിച്ചു, അത് ഞാൻ ഒരിക്കലും കൈയൊഴിക്കൂല, യാത്രയിലായാലും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായാലും ഞാൻ മരിക്കുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു, ഔസാനി ബി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വറക്കഅത്തൈ ദുഹ, ദുഹയിലെ രണ്ടറക്കാത്ത നിസ്കാരം, പിന്നെ വ അൻ ഊതർ, ഊതിർ ഖബ്ലാൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചു എന്നാണ്. ഇതാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ. അതിൽ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനു മുമ്പ് തന്നെ നിർവഹിച്ചിരുന്ന വ്രതാനുഷ്ഠാനമാണ്. റമദാനു മുമ്പ് അത് നിർബന്ധമായിരുന്നു. ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. അല ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നെഞ്ചകത്തെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പക, വിദ്വേഷം, ഇതൊക്കെ പോക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്ന് ഇസ്ലാസ്ലം മതങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ്, അത് നെഞ്ചകത്തെ വിദ്വേഷം, പക പോലുള്ള രോഗങ്ങളെ പോക്കും എന്നാണ്. സൗമു ഷഹരി സബരി, ക്ഷമയുടെ മാസമായ റമദാനിലെ നോമ്പും, വ സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും, യുദ്ഹിബിന വഹറ സദർ, നെഞ്ചകത്തെ പകയും വിദ്വേഷവും പോക്കും എന്ന് പറഞ്ഞ മറ്റൊരു നിവേദനവും കാണാൻ സാധിക്കും. ഈ നോമ്പ്, ഇത് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം അനുഷ്ഠിച്ചതിനെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് നോമ്പ്, അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് ചില നിവേദനങ്ങൾ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല മാസത്തിൽ ഏത് ദിവസവും ആകാം ആ മൂന്ന് നോമ്പുകൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഒരു അറബി ഒരിക്കൽ ഒരു മുയലിനെ പാകം ചെയ്ത് പൊരിച്ച് പാകം ചെയ്ത് അതിൻ്റെ കറിയും അതിൻ്റെ ഉപയോഗിച്ച എണ്ണയും അടക്കം കൊണ്ടുവന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. പിന്നെ അതാബി അർണബിൻ കദ് ഷവാഹ വ മഅഹ സിനാബുഹ വ അദ്മുഹ എന്നാണ്. എണ്ണയിലിട്ട് പൊരിച്ച് എന്നിട്ട് പിന്നെ അത് കറിയാക്കി, എന്നിട്ട് ആ സിനാബ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ മുയലിനെ പൊരിച്ച എണ്ണയും വ അദ്മുഹ അതിൻ്റെ കറിയും കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ അത് വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നില്ല, സഹാബികളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അറാബി കഴിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അറാബി കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യംനഉകാൻ തഅകുൽ, തിന്നാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? അപ്പോൾ അറാബി പറഞ്ഞു, ഇന്നി അസൂമു സലാസത്ത അയ്യാമി മിന ഷഹർ, ഞാൻ മാസത്തിലെ മൂന്ന് നോമ്പുകൾ എടുക്കുന്ന മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇൻ കുന്ത സായിമൻ ഫസും അൽ അയ്യാമൽ ഗുർ, താങ്കൾ അങ്ങനെ മാസത്തിൽ മൂന്ന് നോമ്പെടുക്കുന്ന ആളാണ് എങ്കിൽ അൽ അയ്യാമുൽ ഗുറിൽ നോമ്പെടുക്കാൻ പറഞ്ഞു.

0: എടുത്താൽ അന്വേഷിച്ചാൽ എന്ന് പറയുമായിരുന്നു എന്നാണ്. സഹിയായ നിവേദനങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെടുകയും നിർബന്ധമായി അത് അനുഷ്ഠിക്കുകയും ചെയ്തതിന് മുമ്പ് നിർബന്ധം നോമ്പെടുത്തിട്ടുണ്ട്. 18 മാസക്കാലം, അതെല്ലാ മാസങ്ങളിലെയും 3 നോമ്പ്, അയ്യാമുൽ ബീദ് ആകാം അല്ലാതെ ആവാം, ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ ബീദാണ്. പിന്നെ ആഷൂറ നോമ്പ്. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കി, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ആ നിർബന്ധമാക്കിയ വിധി അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു. എന്നിട്ട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറഞ്ഞ നാളുകൾ. അതുകൊണ്ട് ഉദ്ദേശം, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പുകളാണ് ഉദ്ദേശം. അത് ഏതാണ്? അത് എല്ലാ മാസത്തിലെയും 3 നോമ്പും ആഷൂറ നോമ്പും. ഇതാണ് ഒരു വിഭാഗം ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ പ്രാമാണികരായ മറ്റു പല പണ്ഡിതന്മാരും, കൂടുതൽ മുഫസ്സിറുകളും ഫുഖഹാക്കളും പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു തആല അയ്യാമം മഅദൂദാത്ത് എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ റമദാൻ മാസത്തെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞു എണ്ണപ്പെട്ട നാളുകൾ. എന്നിട്ട് ആ തുടർച്ചയിൽ ഈ എണ്ണപ്പെട്ട നാളുകൾ ഏത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. അത് അടുത്ത വചനം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. ഇവിടെ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ റമദാൻ മാസം, അത് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണെങ്കിലും, വിശ്വാസികൾ അത് വളരെ എളുപ്പമുള്ളതായി ഏൽക്കാനും അനുഷ്ഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെയാണ് അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ നാളുകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. റമദാൻ മാസം അതിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു ജരീർ റത്തബരി പറഞ്ഞു, വഔലൽ അഖ്വാൽ ബിസ്സവാബ് ഇന്ദി, എൻ്റെ അടുക്കൽ ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം, ഖൗലു മൻ ഖാല അന ജല്ല വ സനാഉഹു ബിഖൗലിഹി അയ്യാമൻ മഅദൂദാത്ത് അയ്യാമ ശഹ്രി റമദാൻ. അയ്യാമം മഅദൂദാത്ത് എന്ന ഈ വാക്കുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല റമദാൻ മാസത്തിലെ അയ്യാം ദിവസങ്ങളെയാണ് പരിഗണിച്ചത്, ഉദ്ദേശിച്ചത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെതായ കാരണങ്ങളൊക്കെ പിന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇവിടെ ഈ അയ്യാമം മഅദൂദാത്തിൻ്റെ ലക്ഷ്യം അയ്യാമു ശഹ്രി റമദാൻ, റമദാൻ മാസത്തിലെ ദിനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ വിഷയവും വിധിയുമൊക്കെ ഇനി വരാനിരിക്കുന്നു. അടുത്ത വചനത്തിൽ 185 വചനത്തിൽ ഇവിടെ ഈ അയ്യാമം മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണപ്പെട്ട ഏതായാലും കുറഞ്ഞ നാളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന 4 നോമ്പുകൾ, എല്ലാ മാസത്തിലെയും 3 നോമ്പ്, പിന്നെ ആഷൂറ നോമ്പ് ഇതാണ് എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, സൂമു അയ്യാമം മഅദൂദാത്ത്. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവിനെയും അതേപോലെ തന്നെ ഇതിൽ ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വല്ലവരും ഞെരുക്കം കാണുന്നുവെങ്കിൽ അൽ മശക്കത്തു തജ്ലിബു തൈസീർ, അത് ഒരു തത്വമാണ്, പ്രയാസം അത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ വല്ലവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാണെങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. ആ വിഷയമാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ അത് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ എന്ന ഭാഗം, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ക്ലാസ് 13, ചോദ്യം 1, നബിക്ക് 11 ഭാര്യമാരാണുള്ളത്, അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യ ഏതാണ്? ഓപ്ഷൻ എ ഉമ്മു കുൽസും, ബി ഉമ്മു സലമ, സി ഉമ്മു ഹബീബ. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണല്ലോ ഉമ്മു ഹബീബ, അവരുടെ സഹോദരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ മുആവിയ, ബി ഖാസിം, സി സുഫിയാൻ. ചോദ്യം 3, അബൂബക്കർ അഷാഷി അൽ ഖഫാൽ എന്ന വ്യക്തി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഏതാണ് ആ മദ്ഹബ്?

പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹാക്കയുടെ 24 മുതൽ 52 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് നബീൽ ആറിഫായി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറ നഹൽ 120 മുതൽ 124 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും.
4: വചനം 120. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം. കാന, ആകുന്നു, ആയിരുന്നു. ഉമ്മതൻ, ഒരു സമുദായം. മാതൃകാ നേതാവ്. ഓനിതൻ, ഭക്തിയുള്ള, ഒതുക്കമുള്ള, അനുസരണമുള്ളവൻ. ലില്ലാഹി, അള്ളാഹുവിന്, അള്ളാഹുവോട്. ഹനീഫൻ, ഋജുമാനസനായ, നിഷ്കളങ്കഹൃദയനായ. വലം യക്കു, അദ്ദേഹം ആയിരുന്നില്ല, ആയിട്ടില്ല. മിനൽ മുഷ്രിക്കീൻ, മുഷ്രിക്കുകളിൽ, പങ്കുചേർക്കുന്നവരിൽ. ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവൻ.

0: നിശ്ചയമായും ഇബ്രാഹിം അള്ളാഹുവിനോട് ഭക്തി അനുസരണമുള്ള ഋജുമാനസനായ ഒരു പ്രത്യേക സമുദായം അഥവാ മാതൃകാ നേതാവ് ആയിരുന്നു. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നിട്ടുമില്ല.
1: വചനം 121. ശാക്കിറൻ, നന്ദി കാണിക്കുന്നവൻ, നന്ദി കാണിച്ചുകൊണ്ട്. ലി അൻഉമിഹി, അവന്റെ അനുഗ്രഹങ്ങൾക്ക്. ഇജ്തബാഹു, അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. വഹദാഹു, അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തിരിക്കുന്നു, വഴി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഇല സിറാത്തിൻ, ഒരു പാതയിലേക്ക്, വഴിയിലേക്ക്. മുസ്തഖീമിൻ, ചൊവ്വായ, നേരെയുള്ള.
2: ശാകിറൻ ലി അൻഉമിഹി ജ്തബാഹു വഹദാഹു ഇല സിറാത്തിൻ മുസ്തഖീം.
0: അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവൻ ആയിരുന്നു. അദ്ദേഹത്തെ അവൻ തിരഞ്ഞെടുക്കുകയും നേരെ ചൊവ്വയുള്ള ഒരു പാതയിലേക്ക് അദ്ദേഹത്തെ അവൻ നയിക്കുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 122. വആതൈനാഹു, അദ്ദേഹത്തിനു നാം നൽകുകയും ചെയ്തു. ഫിദ്ദുനിയ, ഇഹത്തിൽ. ഹസനതൻ, നന്മ, നല്ലത്. വഇന്നഹു, അദ്ദേഹമാകട്ടെ, നിശ്ചയമായും അദ്ദേഹം. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. ലമിന സ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ടവൻ തന്നെ.
2: وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين.
0: ഇഹത്തിൽ അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തു. അദ്ദേഹം പരലോകത്തിലാകട്ടെ സദ്വൃത്തന്മാരിൽ പെട്ടവൻ തന്നെ.
1: വചനം 123. ثم أوحينا, പിന്നെ നാം വഹയു നൽകി. ഇലൈക, നിനക്ക്. നിന്നിലേക്ക്. അനിത്തബിഅ, നീ പിൻപറ്റുക എന്ന്. മില്ലത്ത, മാർഗത്തെ. ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ. ഹനീഫൻ, ഋജുമാനസനായ നിലയിലുള്ള, നിഷ്കളങ്ക ഹൃദയനായ നിലയിലുള്ള. വമാ കാന, അദ്ദേഹം ആയിരുന്നുമില്ല. മീനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിൽപ്പെട്ടവൻ. ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവൻ.

0: പിന്നീട് ഇപ്പോൾ നിനക്ക് നാം വഹയ് അഥവാ സന്ദേശം നൽകിയിരിക്കുന്നു. ഋജുമാനസനായ നിലയിലായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗത്തെ പിൻപറ്റണമെന്ന്. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നതുമില്ല.
1: മുശ്രിക്കുകൾ മതാചാരങ്ങളായി ആചരിച്ചു വന്നിരുന്ന ശിർക്കുപരമായ പല കാര്യങ്ങളെക്കുറിച്ചും മുമ്പ് പ്രസ്താവിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിൻഗാമികളും അദ്ദേഹത്തിന്റെ മാതൃകയും നടപടിക്രമവും സ്വീകരിച്ചു വരുമെന്ന നിലക്കാണ് അതെല്ലാം അവർ ആചരിച്ചു വന്നിരുന്നതും. വാസ്തവത്തിൽ അദ്ദേഹം സ്വീകരിച്ചു വന്നിരുന്ന മാർഗമാകട്ടെ അതിനെല്ലാം ഘടകവിരുദ്ധവുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഇന്നിന്ന പ്രകാരമായിരുന്നുവെന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്ന അതേ മാർഗം സ്വീകരിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയോട് കൽപ്പിച്ചിരിക്കുന്നതെന്നും അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. സമുദായം, സമൂഹം എന്നീ അർത്ഥങ്ങളിലാണ് ഉമ്മത്ത് എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളതെന്നും ചിലപ്പോൾ വേറെ അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ടെന്നും അവയിൽ ഒന്ന് മാതൃകാ നേതാവ് എന്നാണെന്നും സൂറത്ത് ഹൂദിലെ 8 വചനത്തിന്റെ വിവരണത്തിൽ നാം വിവരിച്ചുവല്ലോ. ഒരു വമ്പിച്ച സമുദായത്തിനു മാതൃകയും നേതൃത്വവും നൽകിയ മഹാനായതുകൊണ്ട് ഇബ്രാഹിം അലഹിസ്സലാം ഒരു പ്രത്യേക സമുദായം തന്നെയാണെന്ന് പറയത്തക്ക വിധം ശ്രേഷ്ഠനും ഉത്തമനും തന്നെയാണ് താനും. അദ്ദേഹത്തെപ്പറ്റി അള്ളാഹു ഇവിടെ പ്രശംസിച്ചു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, അള്ളാഹുവിനോട് ഭക്തിയും അനുസരണവും ഉള്ളവനായിരുന്നു. 2, വക്രമാർഗങ്ങളിലേക്കൊന്നും തുനിയാതെ നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഋജുമാനസനായിരുന്നു. 3, ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലൊന്നും അകപ്പെടാതെ തൗഹീദിൽ അടിയുറച്ചവനായിരുന്നു. 4, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കു നന്ദിയുള്ളവനായിരുന്നു. 5, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, അദ്ദേഹത്തെ അവൻ നേർമാർഗത്തിന്റെ മാതൃകയും സന്മാർഗികളുടെ നേതാവും ശിർക്കിന്റെ കണ്ഠകോടാലിയും തൗഹീദിന്റെ പതാകവാഹകനുമാക്കി ഉയർത്തിയിരിക്കുന്നു. 6, ചൊവ്വായ മാർഗത്തിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു നയിച്ചിരിക്കുന്നു. അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിച്ചു കൊടുത്തവർ പിന്നെ വഴിതെറ്റുന്ന പ്രശ്നമില്ലല്ലോ. 7, ഇഹത്തിൽ അവൻ അദ്ദേഹത്തിനു നന്മ നൽകിയിരിക്കുന്നു. ഇഹത്തിൽ വെച്ചു അദ്ദേഹത്തിനു സിദ്ധിച്ച നിസ്തുലമായ നന്മകൾ കുറച്ചൊന്നുമല്ല. വേദക്കാരും അവരുമായി ബന്ധപ്പെട്ടവരുമായ എല്ലാ സമുദായങ്ങൾക്കിടയിലും കാലാവസാനം വരെ അദ്ദേഹത്തിന്റെ സൽപ്പേരും സൽകീർത്തിയും നിലനിൽക്കുന്നുവെന്നുള്ളത് അവയിൽ ഒന്നത്രേ. 8, പരലോകത്ത് സദ്വൃത്തന്മാരുടെ കൂട്ടത്തിലായിരിക്കും അദ്ദേഹം. പരലോകത്ത് മനുഷ്യനു ലഭിക്കുവാനുള്ള സർവ്വ നേട്ടങ്ങളുടെയും മാനദണ്ഡം അവൻ സദ്വൃത്തനും സൽക്കർമ്മിയും ആയിരിക്കുകയെന്നതാണല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ ഉത്കൃഷ്ട ഗുണങ്ങളും സ്ഥാനമാനങ്ങളും ചൂണ്ടിക്കാട്ടിയ ശേഷം അദ്ദേഹം സ്വീകരിച്ചു വന്ന അതേ മാർഗവും നടപടിക്രമവും പിൻപറ്റുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഇതോടുകൂടി മുകളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ 2 ഗുണങ്ങളെ വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം വക്രമാർഗങ്ങളെല്ലാം വിട്ടു നേർമാർഗത്തിൽ മാത്രം ഉറച്ചുനിന്ന നിഷ്കളങ്ക ഹൃദയനായിരുന്നു, അഥവാ ഹനീഫൻ എന്നും. ശിർക്കിന്റെ മാർഗങ്ങളിലൊന്നും അദ്ദേഹത്തിനു പ്രവേശനമുണ്ടായിരുന്നില്ല, അഥവാ ഒമാ കാനമിനൽ മുശ്രിക്കീൻ എന്നുമാണത്. എല്ലാ സൽഗുണങ്ങളുടെയും ഉറവിടം ഈ 2 ഗുണങ്ങളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രബോധന മാർഗത്തിന്റെ അടിത്തറയും അവ തന്നെ. വചനം 124. ഇന്നമാ ജുഇല, ആക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു, ഏർപ്പെടുത്തപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു. അസ്സബ്തു, ശബ്ബത്ത് ആചരണം. അലല്ലദീന, യാതൊരുവരുടെ മേൽ മാത്രം. ഇഖ്തലഫു, അവർ ഭിന്നാഭിപ്രായത്തിലായി. ഫീഹി, അതിൽ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലയഹ്കുമു, അവൻ വിധിക്കുക തന്നെ ചെയ്യും. ബൈനഹും, അവർക്കിടയിൽ. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. ഫീമ, യാതൊന്നിൽ. കാനു, അവരായിരുന്നു. ഫീഹി, അതിൽ. യഖ്തലിഫൂൻ, അവർ ഭിന്നാഭിപ്രായത്തിലാകും.

0: ശബ്ബത്ത് ആചരണം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതിൽ ഭിന്നാഭിപ്രായത്തിലായവരുടെ മേൽ മാത്രമാകുന്നു. നിശ്ചയമായും നിന്റെ റബ്ബ് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായത്തിലായിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ വെച്ച് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും.
1: ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗം പിൻപറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ വേദക്കാർ ശനിയാഴ്ച ദിവസം ആഴ്ചതോറും ആചരിച്ചു വരുന്ന ശബ്ബത്താചരണം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നില്ല? അതേസമയം വെള്ളിയാഴ്ച പ്രധാന ദിവസമായി ആചരിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിക്കപ്പെടുന്നതിനുള്ള മറുപടിയാണിത്. ശബ്ബത്തിന്റെ ആചരണം ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ കാലശേഷമാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആരുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നുവോ അവർ തന്നെയാണ് അതിൽ ഭിന്നിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് യോജിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുവാനാവില്ല. അവരുടെ ഭിന്നതയെക്കുറിച്ചുള്ള തീരുമാനം അള്ളാഹു ഖിയാമത്തു നാളിൽ നടത്തിക്കൊള്ളുകയും ചെയ്യും എന്നത്രേ മറുപടിയുടെ സാരം. ഇമാം ഷാഫിഇ, ബുഖാരി, മുസ്ലിം, റഹിമഹുമുല്ല എന്നിവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നാം അവസാനം വന്നവരാകുന്നു. ഖിയാമത്തു നാളിൽ നാം മുമ്പന്മാരുമായിരിക്കും. പക്ഷേ അവർക്ക് അഥവാ വേദക്കാർക്ക് നമ്മുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെടുകയും നമുക്ക് അവരുടെ ശേഷം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ദിവസമാണ് അഥവാ വെള്ളിയാഴ്ച ദിവസമാണ് അവരുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവരതിൽ ഭിന്നിച്ചു. എന്നാൽ അള്ളാഹു നമ്മെ അതിലേക്ക് വഴിചേർത്ത് തന്നിരിക്കുന്നു. അങ്ങനെ മനുഷ്യർ അതിൽ നമ്മുടെ പിന്നിലാണുള്ളതും. യഹൂദികൾ നാളെയും ക്രിസ്ത്യാനികൾ മറ്റന്നാളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂസ അലൈഹിസ്സലാം നബി യഹൂദികളോട് ജുമുഅ ദിനം അഥവാ വെള്ളിയാഴ്ച ആചരിക്കുവാൻ കൽപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിനായി അഥവാ ആരാധനാകർമ്മങ്ങൾക്കായി ഒഴിഞ്ഞിരിക്കണം, അന്ന് നിങ്ങൾ ജോലികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് വെള്ളിയാഴ്ചയായിരുന്നു. അവർ അതിന് വിസമ്മതിച്ചു. അള്ളാഹു സൃഷ്ടിയിൽ നിന്ന് ഒഴിവായ ദിവസമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കാവശ്യമില്ല എന്നവർ പറഞ്ഞു. ഇത് ശനിയാഴ്ചയാണ്. അങ്ങനെ ആ ദിവസം അദ്ദേഹം അവരിൽ നിശ്ചയിക്കുകയും അവരുടെ മേൽ കർമ്മങ്ങൾ കർശനമാക്കുകയും ചെയ്തു. പിന്നീട് ഈസാ അലൈഹിസ്സലാം നബിയും വെള്ളിയാഴ്ച കൊണ്ടുവന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അവരുടെ പെരുന്നാൾ ദിവസം നമ്മുടെ പെരുന്നാളിന് ശേഷമായിരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ ഞായറാഴ്ച സ്വീകരിച്ചു. ശബ്ബത്തിൽ അവർ ഭിന്നിച്ചു. ഇഖ്തലഫു ഫീഹി എന്നതിന്റെ താൽപര്യം വേദക്കാർ അവരുടെ നബിമാരുടെ നിർദ്ദേശം സ്വീകരിക്കാതിരുന്നുവെന്നാണെന്ന് മേലുദ്ധരിച്ചതിൽ നിന്നു മനസ്സിലാക്കാം. ശബ്ബത്തുനാളിനെ യഥാവിധി ആചരിക്കാതെ യഹൂദികളിൽ ചിലർ അന്ന് മത്സ്യം പിടിച്ചതും അതിനെ തുടർന്ന് അവരെ ശിക്ഷിച്ചതും അള്ളാഹു അധ്യായം 7 വചനം 163 മുതൽ 166 വരെ വിവരിച്ചിട്ടുണ്ടല്ലോ. അതാണിവിടെ ഉദ്ദേശ്യമെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഇതിന് ഇവിടെ പ്രസക്തി കാണുന്നില്ല. യഹൂദികൾക്കിടയിലുള്ള ഭിന്നിപ്പാണ് ഉദ്ദേശ്യമെന്നും ചിലർ പറയുന്നു. യഹൂദികൾക്കിടയിൽ ശബ്ബത്തുനാളിന്റെ ആചരണ സ്വഭാവത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ദിവസനിർണയത്തിൽ ഭിന്നിപ്പുണ്ടായിട്ടില്ലെന്നുള്ളതും പ്രസ്താവ്യമാകുന്നു. യഹൂദികൾക്കും അവരിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവർക്കും ഇടയിൽ മാത്രമേ അതിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച ആചരിച്ചിരുന്നുവെന്നും ചിലർ പ്രസ്താവിച്ചു കാണുന്നു. ഇതിനും തെളിവുകളില്ല. ഈസാ അലൈഹിസ്സലാം നബിയുടെ കാലത്ത് ശനിയാഴ്ച ദിവസം തന്നെയായിരുന്നു ശബ്ബത്ത് ആചരണം നടന്നിരുന്നതെന്നും പിന്നീട് ക്രിസ്തീയ സഭകളാണ് അതിനു പകരം ഞായറാഴ്ചയുടെ ആചരണം നടപ്പിൽ വരുത്തിയതെന്നും ക്രിസ്ത്യാനികളുടെ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അടിക്കുറിപ്പ്: ശബ്ബത്ത് എന്ന ശീർഷകത്തിൽ വേദപുസ്തക നിഘണ്ടുവിൽ പറയുന്നു, ഇക്കാലത്ത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ച പൊതുവെ ശബ്ബത്ത് എന്നും കർത്താവിന്റെ ദിവസം എന്നും പറഞ്ഞു വരുന്നു. എന്നാൽ യഹൂദന്മാർ ആഴ്ചവട്ടത്തിന്റെ 7 ദിവസത്തെ ശബ്ബത്ത് എന്നും ആദ്യ ക്രിസ്ത്യാനികൾ ആഴ്ചവട്ടത്തിന്റെ 1 ദിവസത്തെ കർത്താവിന്റെ ദിവസമെന്നും പറഞ്ഞുവെന്ന് ധരിക്കണം. ആദ്യ ക്രൈസ്തവ സഭയിൽ യഹൂദമതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ 7 ദിവസം ശബ്ബത്തായി ആചരിച്ചുവെങ്കിലും ആഴ്ചവട്ടത്തിന്റെ 1 ദിവസം കർത്താവിന്റെ ദിവസമായി ആചരിക്കുക കൂടുതൽ പ്രചാരമായി തീരുകയാൽ ക്രൈസ്തവ സഭയിൽ യഹൂദ പ്രമാണം ക്ഷയിച്ചപ്പോൾ കർത്താവിന്റെ ദിവസം ഭൂരിപക്ഷം ജനങ്ങളാൽ ആചരിക്കപ്പെട്ടു. എബ്രായർ ശബ്ബത്തിനെ സംബന്ധിച്ചുള്ള ഭാരമേറിയ കൽപ്പനകളാൽ ജനങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് പൗലോസ് ക്രിസ്ത്യാനികൾ ദിവസങ്ങളെ വിശേഷിപ്പിച്ചിട്ട് ആവശ്യമില്ലെന്ന് ഉത്ബോധിപ്പിക്കുന്നു. ക്രമേണ സഭ വളർന്നു വന്നതോടുകൂടി ദിവസം തോറും ഓരോരുത്തരും ആരാധനയ്ക്ക് വരുന്നത് അസാധ്യമെന്ന് കണ്ട് ഒരു നിശ്ചിത ദിവസം ഏർപ്പെടുത്തേണ്ടതായി വന്നു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ആരാധനാ ദിവസമായി തീർന്നു. അതിനെ ശബ്ബത്ത് എന്നും പേരിട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ മാർഗത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൽപ്പിച്ച ശേഷം അദ്ദേഹം ആ മാർഗത്തിലേക്കു ജനങ്ങൾ ക്ഷണിച്ചിരുന്ന പ്രകാരം അതിലേക്ക് ക്ഷണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു.
2: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി.
3: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി കേൾക്കാനും പഠിക്കുന്നവരായും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരായും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

ഖാഫാണ്. വഖദഫ ഖലാണ്. വഖദഫ വഖദഫ വഖദഫ ഫീ ഖുലൂബിഹിം

0: റുഅബ. റുഅബ റാഇന് ശബ്ദമുണ്ട്, കട്ടികൂട്ടി ഉച്ചരിക്കണം.
1: വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ.

وتأسرون فريقا وتأسرون فريقا وتأسرون تأسرون وتأسرون.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം. സഅദ് അൽ ഖാമിദി.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനഃപാഠം സാദ് അൽ ഖാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല.

0: فتصبح صعيدا زلقا.
1: 39-ാമത്തെ ആയത്താണ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലൗല ഇദ് ദഖൽത, ഇവിടെ വലൗല ഇദ് മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ഇദ് ദഖൽത ഇവിടെ ഓതുമ്പോൾ ഇദ് ദഖൽത എന്ന് ഓതരുത്, ഇദ് ദഖൽത എന്നുമല്ല, ഇദ് ദഖൽത. ഇദ് എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശേഷം ദാലും കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇദ് ദഖൽത ജന്നതക, നൂനിന് ശദ്ദ് വന്ന് മണിക്കണം. ഖുൽത മാ ഷാ അല്ലാഹ്, ഖുൽത ഖാഫിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. ഖുൽത അവിടെ ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് എന്ന് സാധാരണ ഓതുമ്പോൾ വരരുത്, ശ്രദ്ധിക്കണം. മാ ഷാ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൽ തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇവിടെ ഖാഫിൻ്റെ മഖ്റജ് ഖുവത, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻ തറനി, ഇൻ തറനി ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനു സാക്കിനക്ക് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻ തറനി അന അഖല്ല, ഇവിടെ അന അഖല്ല, അന അഖല്ല ഈ രൂപത്തിൽ ഓതരുത്, അന അഖല്ല എന്നാണ്. ആ ലിഫിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു സുക്കൂൻ, ആ പൂജ്യം, അത് ആ അലിഫിനെ നീട്ടണ്ട എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടി ഓതുമ്പോൾ ഇനി നിർത്തുകയാണെങ്കിൽ ഇൻ തറനി അന എന്ന് ഉച്ചരിക്കുകയും വേണം. അന അഖല്ല മിൻക ഇഖ്ഫാഉൻ ബിഗുന്ന, മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാലൻ വവലദ, മാലൻ തൻവീനു ശേഷം വ, ഇത് ഗാം നാഖിസ്, അവിടെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, ശദ്ദില്ലാതെ ഉച്ചരിക്കണം. മാലൻ വവലദ
0: ഫഅസാ റബ്ബി അൻ യുതിയനി ഖൈറ,
1: 40-ാമത്തെ ആയത്തിൽ
0: ഫഅസാ റബ്ബി അൻ യുതിയനി
1: മദ് മുൻഫസിൽ റബ്ബി അൻ, ഇനി അൻ യുതിയനി
0: ഇദ്ഗാം നാഖിസ്,
1: നൂന് സാക്കിനയ്ക്ക് ശേഷം യാ വന്നു, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം.
0: അൻ യുതിയനി ഖൈറൻ മിൻ,
1: ഖൈറൻ ഇവിടേക്ക് ഓതുമ്പോൾ ഖാഇൻ്റെ ഒക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈറൻ ഹൈറൻ എന്നൊന്നുമല്ല,
0: ഖൈറൻ മിൻ.
1: തൻവീന് ശേഷം മീമ്, ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം.
0: ഖൈറൻ മിൻ ജന്നതിക്,
1: മിൻ ജന്നതി ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനിന് സാക്കിനയ്ക്ക് ശേഷം ജീമാണ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: മിൻ ജന്നതിക്,
1: ഇവിടെ ജന്നതിക നൂനിന് ശദ്ദുണ്ട്, മണിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമാ,
1: ഇവിടെയൊക്കെ വയുർസില അലൈഹ ഹുസ്ബാന, ഹുസ്ബാന അല്ല ഉസ്ബാന അല്ല ഹുസ്ബാന അല്ല, ഹ കൃത്യമായിട്ട് ഹ ഇൻ്റെ മഖ്റജിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമാഇ, ഹുസ്ബാനൻ മി
1: തൻവീനു ശേഷം മീമ്, ഇത് ഗാം കാമിൽ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായിട്ടും കൂട്ടിലയിപ്പിക്കണം.
0: ഹുസ്ബാനം മിനസ്സമാ,
1: ഇവിടെ മിനസ്സമാ വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂനാണ്, അതുപോലെ അവിടെ മദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം.
0: ഫതുസ്ബിഹ,
1: ഇവിടെ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ഫതുസ്ബിഹ സ്വഈദൻ അല്ല, അങ്ങനെയാവുമ്പോൾ സ്വാദ് മാറി സീനാവുന്നു. ഫതുസ്ബിഹ ഹ മാറി ഹ ആവുന്നു. സ്വഈദൻ എന്നുള്ളത് സ്വാദ്, സീന്, ഐന്,

ഹംസ ഇതെല്ലാം തെറ്റാണ്. ഫതുസ്ബിഹ സഈദൻ സലഖ, സഈദൻ തൻവീന് ശേഷം സായ് ഇഖ്ഫാഉം ബിഗുന്ന, അവിടെ ദാലിനെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. സഈദൻ സലഖ, സലഖ എന്നുള്ള ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സലഖ അല്ല സലഖ, മദ് ഇവദ് ആണ് അവിടെ. രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ അധിക ആയത്തും അവസാനിക്കുന്നത്. അങ്ങനെയാണ് സലഖ, സലഖ തൻവീൻ അലിഫുണ്ട് അവിടെ, രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.

0: سبحانا ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا.
1: സൂറത്തുൽ കഹ്ഫിലെ 39-40 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം 41-64 വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ലുഹൈദാൻ പാരായണം നിർവഹിച്ചത്.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഗാഫിർ വരെ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് നബീൽ അർ റിഫായ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സ്വാദ് മുതൽ സൂറത്തു ഖാഫിർ വരെ പാരായണം ചെയ്തത് അഷ്ഷേഖ് നബീൽ അറിഫായി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി ശബ്ദ പ്രക്ഷേപണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുന്നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും വായിച്ചു കേൾപ്പിക്കുന്നു.
1: വചനം 125. ഉദ്ഉ, നീ ക്ഷണിക്കുക, വിളിക്കുക. ഇലാ സബീലി, മാർഗത്തിലേക്ക്. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ബിൽ ഹിക്മതി, യുക്തി കൊണ്ട്. തത്വം വിജ്ഞാനം മുഖേന. വൽ മൗഇളതി, സദുപദേശവും. അൽ ഹസന, നല്ലതായ. വജാദിൽഹും, അവരോട് തർക്കം, വിവാദം, വാഗ്വാദം, വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക. ബില്ലത്തി, യാതൊന്നുമായി, യാതൊന്നനുസരിച്ച്. ഹിയ, അത്. അഹ്സനു, കൂടുതൽ നല്ലതാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ഹുവ, അവൻ തന്നെ. അഅ്ലമു, നല്ലവണ്ണം അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമൻ ദല്ല, പിഴച്ചവരെ പറ്റി, തെറ്റിയവരെ പറ്റി. അൻ സബീലിഹി, അവന്റെ മാർഗം വിട്ട്, മാർഗത്തിൽ നിന്ന്. വഹുവ അഅ്ലമു, അവൻ നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി.

0: നബിയെ, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിതത്വവും നല്ല സദുപദേശവും മുഖേന നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക. കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് വിവാദം നടത്തുകയും ചെയ്യുക. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് അവന്റെ മാർഗം വിട്ടു പിഴച്ചു പോകുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവൻ. അവൻ തന്നെ നേർമാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവനുമാകുന്നു.
1: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുന്നത് നിർബന്ധം ചെലുത്തിയോ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചോ ആവരുത്. അതിന് മൂന്നു രീതികളാണുള്ളതെന്ന് ഇവിടെ അല്ലാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, യുക്തി തത്വങ്ങൾ, ഹിക്മ. രണ്ട്, നല്ല രൂപത്തിലുള്ള സദുപദേശം, അൽ മൗഇലതുൽ ഹസന. മൂന്ന്, കൂടുതൽ നല്ല രീതിയിലുള്ള വിവാദം, അൽ മുജാദല ബില്ലത്തി ഹിയ അഹ്സൻ. ഉപദേശിക്കുന്ന വിഷയത്തിന്റെ യഥാർത്ഥം ഗ്രഹിക്കുമാർ അതിന്റെ യുക്തി, തെളിവ്, ലക്ഷ്യം ആദിയായവ വിവരിച്ചു കൊടുക്കുക എന്ന് ഒന്നാമത്തതിനും, അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും ആവശ്യമായ പ്രോത്സാഹനങ്ങളും പ്രേരണകളും ന്യായങ്ങളും നൽകുകയെന്ന് രണ്ടാമത്തതിനും സാമാന്യമായി വിവക്ഷ നൽകാം. ആപേക്ഷികമായി നോക്കുമ്പോൾ ബുദ്ധിയും വിവേകവും ഉള്ളവരിൽ ഒന്നാമത്തെ രീതിയും സാധാരണക്കാരിൽ രണ്ടാമത്തെ രീതിയും കൂടുതൽ ഫലവത്തായിരിക്കും. എല്ലാവരും സാത്വികന്മാരും സത്യാന്വേഷണ തൽപരരുമായിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവരോട് തർക്കവും വാദവും നടത്തേണ്ടതായി വരും. എന്നാൽ അത് വായടപ്പിക്കുന്ന തരത്തിലുള്ളതോ ഉത്തരമുട്ടിക്കുവാൻ വേണ്ടിയോ ആയിരിക്കരുത്. സന്ദർഭത്തിനും ആൾക്കും പരിസ്ഥിതിക്കും അനുസരിച്ച് കൂടുതൽ നയത്തോടും മയത്തോടും കൂടിയും സത്യസന്ധമായും ആയിരിക്കേണ്ടതാണ്. സംഭാഷണം പ്രതിയോഗിയുടെ പരാജയത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ടാവരുത്. സത്യം ഗ്രഹിപ്പിക്കുകയാവണം ലക്ഷ്യം. സംസാര ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. അല്ലാത്ത പക്ഷം പ്രതിയോഗി ഉത്തരമുട്ടി പരാജയപ്പെട്ടാൽ പോലും സത്യത്തോട് ഇണങ്ങാതിരിക്കുകയായിരിക്കും ഉണ്ടാവുക. ന്യായവും തെളിവും സമർപ്പിക്കുന്നത് ഇരുവിഭാഗക്കാരും അംഗീകരിക്കുന്ന അടിസ്ഥാനം തെറ്റാതിരിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ഓരോ കക്ഷിയും മനസ്സിരുത്തായിക കൊണ്ടാണ് രണ്ടു വ്യത്യസ്തമായ അഭിപ്രായഗതിക്കാർ തമ്മിൽ നടത്തപ്പെടുന്ന ഇന്നത്തെ വാദപ്രതിവാദങ്ങളിൽ ബഹുഭൂരിഭാഗവും ഫലശൂന്യമായി തീരുന്നതും പരസ്പരം വിദ്വേഷം വളർത്തുവാൻ കാരണമായി തീരുന്നതും. ക്ഷണിക്കുന്ന മാർഗവും രീതിയും എത്ര തന്നെ നല്ലതായിരുന്നാലും ക്ഷണിക്കപ്പെടുന്നവരെല്ലാം സത്യം സ്വീകരിക്കുക വിരളമായിരിക്കും. അതു ക്ഷണകർത്താവിന്റെ ചുമതലയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു,
2: ലൈസ അലൈക്കും ഹുദാഹും വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ.
1: അവരെ നേർമാർഗത്തിലാക്കൽ നിന്റെ മേൽ ബാധ്യതയില്ല, എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. അധ്യായം 2, വചനം 272.

0: നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല. അധ്യായം 28 വചനം 56. നേർമാർഗത്തിലാക്കൽ അഥവാ ഹിദായത്ത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും അവൻ നേർമാർഗത്തിലാക്കുന്നതെന്നുമുള്ള വസ്തുത അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാകുന്നു. എന്നാൽ യുക്തമായ മാനദണ്ഡമൊന്നുമില്ലാതെ കുറെ ആളുകളെ നേർമാർഗത്തിലും കുറെ ആളുകളെ ദുർമാർഗത്തിലുമായി നിശ്ചയിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ആരൊക്കെയാണ് നേർമാർഗം സ്വീകരിക്കാതെ വഴിപിഴച്ചു പോകുന്നവർ, ആരൊക്കെയാണ് നേർമാർഗം പ്രാപിക്കുന്നവർ എന്നൊക്കെ അവനു നല്ലതുപോലെ അറിയാം, അഥവാ അവനാണ് അത് അറിയുക. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് എന്നത്രേ അവസാന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 126. നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം, ശിക്ഷാ നടപടി എടുക്കുന്ന പക്ഷം, ഫഅഖിബു, നിങ്ങൾ പ്രതികാര നടപടി എടുത്തുകൊള്ളുവിൻ, ബിമിത്ലിമ, യാതൊന്നുപോലെയുള്ളതുകൊണ്ട്, തുല്യമായതുകൊണ്ട്, ഉഖിബ്തും ബിഹി, അതുകൊണ്ട് നിങ്ങളോട് പ്രതികാര നടപടി എടുക്കപ്പെട്ടിരിക്കുന്നു, വലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലോ, ലഹുവ, അതുതന്നെ, ഖൈറുൻ, നല്ലതാണ്, കൂടുതൽ ഉത്തമമാണ്, ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്.

0: നിങ്ങൾ പ്രതികാര നടപടിയെടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെട്ടതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ടും പ്രതികാര നടപടി എടുത്തുകൊള്ളുവീൻ. നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലാകട്ടെ, അത് ആ ക്ഷമിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമം തന്നെയാണ് താനും.
1: വചനം 127. വസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുക. വമാ സബ്റുക, നിന്റെ ക്ഷമ അല്ല, ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. വലാ തഹ്സൻ, നീ വ്യസനിക്കുകയും ചെയ്യരുത്. അലൈഹിം, അവരെ പറ്റി, അവരുടെ പേരിൽ. വലാ തകു, നീ ആയിരിക്കുകയും ചെയ്യരുത്. ഫീ ദൈഖി, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ. മിമ്മായം കുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച്.

0: നബിയെ, നീ ക്ഷമിച്ചുകൊള്ളുക. നിന്റെ ക്ഷമ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അഥവാ അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഉണ്ടാകുകയില്ലതാനും അവരുടെ പേരിൽ നീ വ്യസനിക്കുകയും ചെയ്യരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ അഥവാ മനസ്താപത്തിൽ ആയിരിക്കുകയും അരുത്.
1: വചനം 128. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു മഅ, കൂടെയാകുന്നു. അല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർ. വല്ലദീന, യാതൊരുവരുടെയും. ഹും, അവർ. മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്നവരാണ്. സുഹൃദം ചെയ്യുന്നവരാണ്. നിഷ്കളങ്കമായി ചെയ്യുന്നവരാണ്.
2: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ.
0: നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരോട് കൂടെയാകുന്നു. യാതൊരു കൂട്ടർ നിഷ്കളങ്കം സുഹൃദം പ്രവർത്തിക്കുന്നവരാണോ അവരോടും കൂടിയാകുന്നു.
3: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെതിരിൽ അക്രമവും ശത്രുതയും കുതന്ത്രവും പ്രയോഗിക്കുന്നവരോട് അനുവർത്തിക്കേണ്ടുന്ന നയമെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് ചെയ്തതുപോലുള്ള അക്രമം അതേ അളവിൽ അങ്ങോട്ടും പ്രയോഗിക്കാം. പക്ഷേ പ്രതികാര നടപടി എടുക്കാതെ ക്ഷമയും വിട്ടുവീഴ്ചയും സ്വീകരിക്കുന്നതാണ് കൂടുതൽ നല്ലതും കരണീയവുമായിട്ടുള്ളതെന്ന് ഉപദേശിക്കുന്നു. ഈ തത്വം പലപ്പോഴും ഖുർആൻ ആവർത്തിച്ചു പറയാറുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളുകയാണ് കൂടുതൽ ഉത്തമമെന്ന് പൊതുവിൽ ഉപദേശിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് പിന്നെയും ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ക്ഷണം സ്വീകരിക്കാതെ അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും അവർ അതിനെതിരെ അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളെ കരുതി മനസ്താപപ്പെടേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്കും സുഹൃദങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കന്മാർക്കും ഒന്നും ഭയപ്പെടാനില്ല. അല്ലാഹു അവരുടെ ഭാഗത്താണുള്ളത്. അവന്റെ സഹായം അവർക്കു ലഭിക്കാതിരിക്കുകയില്ല എന്നു ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ സഹായവും പ്രീതിയും ലഭിക്കുന്ന സൽഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
4: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്തു നഹ്ൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പിഎസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മക്ക ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത്, സൂറത്ത് അൽഹഖാഫ് ആയത്ത് 21 മുതൽ 35 വരെ, ഷെയ്ഖ് അബ്ദുള്ള വാദൽ ജുഹനിയുടെ ഖിറാഅത്താണ്.
3: അൽഹംദുലില്ലാ.

0: ഹർമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നു അൽ മുഅല്ലിം, സൂറ അൽ അൻആം ആയത്ത് 128 മുതൽ 132 വരെ. പാരായണം ഖലീഫ സുനൈജി.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 50-51 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദൻ قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം, അല്ലാഹു ആദ് സമുദായത്തിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അദ്ദേഹം തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അവരോട് പ്രബോധനം നിർവഹിക്കുന്ന ഒരു രംഗമാണ് 50-ാമത്തെ ഈ വചനത്തിലൂടെ, സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ പേര് ഹൂദ് എന്നാണ്. ഖുർആനിലെ 11-ാമത്തെ ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഹൂദാണ്. അതിന് പേര് വരാനുള്ള കാരണം ആദ് സമുദായത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം നിർവഹിച്ച ഈ വിഷയം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഈ സൂറത്ത് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ആ ആയത്ത് പ്രകാരമാണ് വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ചു. ആരെ നിയോഗിച്ചു? അഹാഹും അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ. കാല, ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ആരോട്? തൻ്റെ ജനതയോട്. യാ ഖൗമി, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ. ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും. ഗൈറുഹു, അവനല്ലാതെ. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ യാതൊരു ഇലാഹും ഇല്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാണ്. അള്ളാഹ്ക്ക് പുറമെ വല്ല ദൈവമുണ്ട്, ഇലാഹൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ വ്യാജം കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എല്ലാ നബിമാരും ഈ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച മുഴുവൻ നബിമാരും അമ്പിയാക്കളും അവരുടെ ജനസമൂഹത്തിനെ പിന്നെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തിയത്, അവരെ താക്കീതു ചെയ്തത്, അവരെ ദഅവത്തു നടത്തിയത് ഒക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. കാരണം അവനാണ് സ്രഷ്ടാവ്, അവനിൽ നിന്നാണ് ഗുണം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ദോഷങ്ങളെ തടുക്കാനും ദോഷങ്ങൾ നൽകാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള കൃത്യമായ തൗഹീദിൻ്റെ റിസാലത്ത്, ആഖിറത്തിൻ്റെ സന്ദേശമാണ് എല്ലാ നബിമാരും തങ്ങളുടെ ജനതയോട് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാമും അതുതന്നെയാണ് നിർവഹിക്കുന്നത്. നമുക്കറിയാം, അഹ്ഖാഫ് ഗോത്രങ്ങളിലേക്കാണ് യമൻ, നമ്മളെ യമനിലെ യമൻ പ്രദേശത്തിൻ്റെ അടുത്തുള്ള അഹ്ഖാഫിലെ നിവാസികളായിരുന്നു ഈ ആദ് സമുദായം. അവരിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, പിന്നെ നിയോഗിക്കുന്നത്. അദ്ദേഹം അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ, അമറഹും ബി ഇബാദത്തില്ലാഹി വഹദ, യാ ഖൗമി ഇബദുല്ലാ, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത്. അവരോടെന്താ കൽപ്പിച്ചത്? ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം പിന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. വനഹാഹും അമ്മാ ഹും അലൈഹി, അവരെ എന്ത് ചെയ്തു? വിരോധിച്ചു. ഇപ്പോൾ അവർ ഏത് കാര്യത്തിലാണോ ഉള്ളത്, അതായത് മിൻ ഇബാദത്തി ഗൈറല്ലാ, അല്ലല്ലാത്തവരെ ആരാധിക്കുന്ന ആ വിഷയത്തിൽ. കാരണം എന്താണ്? അള്ളാഹുവിന് പുറമെ അവർ ആരെ ആരാധിക്കുകയാണെങ്കിലും ദൈവമായി, ഇലാഹായി അവർ പ്രഖ്യാപിക്കുന്നത്, അത് ഇഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച്, വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, അവരെ പിന്നെ വവല്ലഹ ലഹും വുജൂബ ഇബാദത്തില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിൻ്റെ നിർബന്ധ അവസ്ഥ, അതിൻ്റെ വുജൂബ്, അനിവാര്യത അവരെ വ്യക്തമായി അവർക്ക് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ അപകടം, വ ഫസാദ് ഇബാദത്തി മസിവാഹു, അള്ളല്ലാത്തവരെ ആരാധിക്കുക, അള്ളല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ അപകടം, ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പിന്നെ ഇവിടെ നമുക്കുള്ള സന്ദേശം, ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിൽ ഈ തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിച്ചത് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനസമൂഹം സ്വീകരിച്ചിരുന്നത് പോലെ പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അള്ളാഹു വല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്ന പിന്നെ അവസ്ഥ ആ ജനസമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ അപകടമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഇന്നും അതേ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഗുണപാഠവും താക്കീതുമാണ്. ഈ ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. വഇല ആദിൻ അഹാഹും ഹൂദൻ, ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ, അവിടെ സഹോദരൻ എന്നാണ്, അഹ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവരോട് കുടുംബബന്ധമുള്ള, അവരുടെ നാട്ടിൽ, അവരുടെ ദേശത്ത്, അവരുടെ ബന്ധുക്കൾക്കിടയിൽ ജനിച്ച ഹൂദ് നബി അലൈഹിസ്സലാമിനെയാണ് അള്ളാഹു അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ നിയോഗിക്കുകയാണ്. ആ പ്രവാചകൻ അവരോട് ഓർമ്മപ്പെടുത്തിയത്, ഖാല യാ ഖൗമി ഇബ്ദുല്ലാ, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, അൽ ഔസാൻ ഇല്ലത്തി ഇഫ്തറൗഹ, അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ ഒക്കെ, ഇലാഹുകൾ ഒക്കെ നിങ്ങൾ കെട്ടിച്ചമക്കുന്ന വ്യാജങ്ങളാണ്. അവക്ക് നിങ്ങൾ പേരൊടുക്കുകയാണ്, അസ്മാ അൽ ഹാലിഹ, എന്നിട്ട് ദൈവങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുകയാണ്. സത്യത്തിൽ അവർ നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂല്ല, ചെലുത്തൂല, അതിന് സാധിക്കില്ല. അത് ഗുരുതരമായ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അപകടമാണ് സൃഷ്ടിക്കുക എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് 50-ാമത്തെ വചനം. വചനം ഇപ്രകാരം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്ക്, അഹാഹും അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു. ഖാല, ആ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മാലക്കും നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഗൈറുഹു അള്ളാഹുവിന് പുറമെ യാതൊരു ഇലാഹും നിങ്ങൾക്കില്ല. ഉണ്ടെന്ന് നിങ്ങൾ വാദിക്കുകയും പിന്നെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും, ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, അത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്ന ആളുകൾ മാത്രമാണ്, അവർ ഇലാഹുകളല്ല എന്ന് വ്യക്തമായി അള്ളാഹു പിന്നെ 50-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കണം. ഇനി 51-ാമത്തെ ആയത്ത്, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജറ ഇൻ അജിരിയ ഇല്ലാ അലല്ലദീ ഫതറനി അഫലാ തഅഖിലൂൻ. യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, സഅല യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ലാ അസ്അലു ഞാൻ ചോദിക്കുന്നില്ല, ലാ അസ്അലുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി അതിൻ്റെ പേരിൽ, അജറൻ ഒരു പ്രതിഫലവും, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരിലാഹുമില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങളത് ചെയ്യുന്നതിന് അനുസരിക്കുന്നതിന് നിങ്ങളെനിക്കൊരു കൂലിയും ഒരു പ്രതിഫലവും എനിക്ക് നൽകേണ്ടതില്ല. കാരണം ഇൻ അജിരിയ, എനിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇല്ലാ അലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ് എനിക്ക് പ്രതിഫലം തരേണ്ടവൻ, എന്നെ സൃഷ്ടിച്ചവനാണ്, അവനിൽ നിന്നാണ് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നതും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതും. മനസ്സിലായില്ലേ? അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ, ഒന്ന് ആലോചിക്കുന്നില്ലേ എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം അള്ളാഹുവിന് പുറമെയുള്ള വ്യാജ ദൈവങ്ങൾ, ആ വ്യാജ ദൈവങ്ങൾ അവിടെയൊക്കെ ആരാധിക്കാൻ, നേർച്ചകൾ വഴിപാടുകൾ അർപ്പിക്കാനൊക്കെ ഭയങ്കര ചിലവാണ്. ആ ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ് അധികവും ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ്. ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടങ്ങളിലും എവിടെയും, രാവോ പകലിലോ, ഏത് ലോകത്തിൻ്റെ ഏത് കോണിലോ, എവിടെ നിന്നും വിളിച്ചാൽ വിളി കേൾക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ കഴിയുന്നവനും അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഇബാദത്ത്, ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം, ദുർബലനായ മനുഷ്യൻ അവൻ്റെ ദുർബല പ്രതിസന്ധി ഘട്ടത്തിൽ ആ ദുർബലതയിൽ രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് ശരീരത്തിനാകാം, മനസ്സിനാകാം, മക്കൾക്കാകാം, കുടുംബത്തിനാകാം, ഇണ തുണകൾക്കാകാം, അവൻ്റെ മറ്റു കാര്യങ്ങൾക്കാകാം, അതാണ്. അത് മനുഷ്യൻ ഈ ദുർബലാവസ്ഥയിൽ അള്ളാഹുവല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തൊരു സൃഷ്ടിയിലേക്ക്, ഒരു പ്രത്യേക കഴിവിലേക്ക് അവൻ്റെ മനസ്സ് തിരിയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് നബിമാർ പഠിപ്പിച്ചത്. ആ ദൗത്യം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് തിരിച്ച് ഒരു പ്രതിഫലവും ഒരു നബിമാരും, ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം പറഞ്ഞിടത്ത് ഈ സൂറത്തുൽ ഹൂദിൽ തന്നെ മുകളിൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, ഇതേ പ്രയോഗം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമും തൻ്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നുള്ളത്, എനിക്കുള്ള കൂലിയും പ്രതിഫലം ഞാൻ അള്ളാഹുവിൽ നിന്നാണ് തേടുന്നത്, അവനിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാമും പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല, അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ന്യായീകരിച്ച് തലകുത്തി മറിഞ്ഞ് സ്ഥാപിച്ചാൽ പോലും അത് കേവലം വ്യാജമായ നിങ്ങളുടെ ജൽപ്പനങ്ങളാണ്. നിങ്ങൾക്ക് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതിന് ഈ വിഷയം നിങ്ങൾ അംഗീകരിക്കണം, അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായി നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത അപകടത്തിലേക്കാണ് നിങ്ങളെ അത് കൊണ്ടു ചെന്നെത്തിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും, അജിർ പ്രതിഫലം, ലാ അസ്അലുക്കും അലൈഹി അജറ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഒരു കൂലിയും ഞാൻ എൻ്റെ ജനങ്ങളെ നിങ്ങളെനിക്ക് തരേണ്ടതില്ല, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇൻ അജിരിയ ഇല്ലാ അലല്ലദീ ഫതറനി, എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകും. വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്വലം പറയണം, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ആലോചിക്കുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരം. എന്നിട്ട് തൊട്ട വചനത്തിലൂടെ 52-ാമത്തെ വചനത്തിലൂടെ അദ്ദേഹം പറയുന്നത് വയ അക്കൗമി സ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി യുർസിലു സമാ അലൈക്കും മിദറാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൗ മുജ്രിമീൻ. എൻ്റെ ജനങ്ങളെ, വയ അക്കൗമി, എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട് പാപമോചനം തേടുക. വതൂബൂ ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുർസിലി സമാ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് അവൻ സമൃദ്ധമായ മഴ അയച്ചു തരും. അറസല യുർസുന അയക്കുക, അസമാ ആകാശത്തുനിന്ന് അലൈക്കും നിങ്ങളുടെ മേൽ, മിദറാറ സമൃദ്ധമായ മഴ. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്തു തരികയും ചെയ്യുന്നതാണ്. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത്. ഈ ആയത്തിൽ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട കുറേ സന്ദേശങ്ങളാണ് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തിയതിലൂടെ നമുക്കും അള്ളാഹു നൽകുന്നത്. ഒന്ന്, തെറ്റുകൾ, ഏതു തെറ്റു ചെയ്താലും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹുവിനതിഷ്ടമാണ്. ഒരടിമ എത്ര തെറ്റു ചെയ്താലും ആ തെറ്റ് അവന് ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, അള്ളാഹുവിനെത്രത്തോളം, ഒരു അടിമക്ക് അവൻ്റെ മരുഭൂമിയിലെ ഒരു യാത്രാവാഹനം നഷ്ടപ്പെട്ട് ആ യാത്രാവാഹനം ജീവിതത്തെ മരണത്തെ കൺമുമ്പിൽ കാണുന്ന ആ വിജനമായ മരുഭൂമിയിലൊരു മനുഷ്യന് അയാളുടെ വിഭവങ്ങളും വെള്ളവും ഒക്കെയുള്ള ആ യാത്രാവാഹനത്തെ തിരിച്ചു കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാവും. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരടിമ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ട് തൻ്റെ സ്രഷ്ടാവായ റഹ്മാനായ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങാനും. അങ്ങനെ ചെയ്താൽ പരലോകത്തുള്ള സ്വർഗവും പുണ്യവും മാത്രമല്ല, ദുനിയാവിൽ പോലും അതിനുള്ള പ്രതിഫലവും ലഭിക്കും എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ഹൂദ് നബി പറഞ്ഞ എന്താ, ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക. അങ്ങനെ ചെയ്താൽ യുർസിലി സമാ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാണ്. സമൃദ്ധമായ മഴ നൽകുന്നവർ എന്താ, ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യം കിട്ടും. കാരണം മഴ പെയ്താലാണ് ചെടികളും സസ്യങ്ങളും കൃഷിയും എല്ലാം ഉണ്ടാകുക. അതുണ്ടായാലേ എന്തു ചെയ്യുള്ളൂ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, വ്യവസായം, വാണിജ്യം, കച്ചവടം, എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് വെള്ളം. ആ വെള്ളം അള്ളാഹു കനിഞ്ഞരുളുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നൽകാൻ, അത് കിട്ടാൻ ഉള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട കാരണമായി ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപവും ഇസ്തിഗ്ഫാറുമാണ്. അപ്പോൾ ഏതു കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും, ഇവിടെ ഹൂദ് നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു എന്നുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കുള്ള പാഠമാണ്. കൊടും വേനലിൽ മനുഷ്യന്മാരിങ്ങനെ ആകുമ്പോൾ മനുഷ്യന്മാർക്കുള്ള ചിന്ത വരണം, മഴ കിട്ടുന്നില്ലെങ്കിൽ അവർ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം മഴയില്ലെങ്കിൽ വരൾച്ചയും ക്ഷാമവും വന്ന മനുഷ്യ ജീവൻ, ജീവജാലങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാവും എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമല്ല. അപ്പോൾ ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവർക്ക് ദുനിയാവിലും അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ യഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ ആദ് സമുദായത്തിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു എന്തു ചെയ്യും, നിങ്ങളുടെ പിന്നെ മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നൽകും. അതുമാത്രമല്ല വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, നിങ്ങൾക്കിപ്പോൾ അള്ളാഹു നല്ല ശക്തിയും ആധിപത്യവും നൽകിയിട്ടുണ്ട് അല്ലേ ഈ ആദ് സമുദായത്തിന്. ആ പിന്നെ തൂണുകളുടെ ആ ആദ് സമുദായത്തിന് ശക്തരായ ആളുകളായിരുന്നു അവരെന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശക്തരായ ആളുകൾക്ക് വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും, ഇപ്പോഴുള്ള ശക്തിയിലേക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ ശക്തി അള്ളാഹു പകർന്നു നൽകും എന്നുള്ളതാണ് ഇവിടെ ഹൂദ് നബി അവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരുടെ ശക്തി. ആ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അള്ളാഹു നൽകും, കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഹൂദ് നബി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങളെന്തു ചെയ്യരുത്, വലാ തത്തവല്ല മുജ്രിമീൻ, ഞാനീ പറഞ്ഞതനുസരിക്കാതെ അള്ളാഹനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് ദുആ ചെയ്ത് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് തന്നെ അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ കുറ്റവാളികളാകും. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് പിന്നെ മറ്റുള്ള ആയത്തുകളിലൂടെ പിന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായ ചില പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തുൽ ഹൂദിലെ 51, 50, 51, 52 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിൽ, അഹ്കാഫ് ദേശത്തെ ആദ് സമുദായത്തെ അള്ളാഹുവിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിൻ്റെ ആയത്തുകളാണ് അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. ആ വചനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, വിഗ്രഹാരാധനകളിൽ നിന്ന് തിരിഞ്ഞ് തൗബ ചെയ്ത്, ഇസ്തിഗ്ഫാർ ചെയ്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അവൻ വാരിക്കോരി നൽകുമെന്നും അള്ളാഹുവിന് നിങ്ങളിഷ്ടമായിരിക്കുമെന്നും അതിന് നിങ്ങൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ നിങ്ങൾ മുജ്രിമീങ്ങൾ, കുറ്റവാളികളായി തീരുമെന്നും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ആ വിഷയം നമുക്കുകൂടിയുള്ള അധ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ഹൂദിലെ 50, 51 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഗുണകാംക്ഷയായിരുന്നു എന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ഇതിവൃത്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: Peace Quran Radio ലിനി മനപാഠം സഅദുൽ ഗാമിദി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്.

0: ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്ത്, സാഫാത്ത് എന്ന മദ്ദ് കലിമീം മുസഖൽ

എന്ന് പറയും. അതിൽ അസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖുബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖുബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖുബിദ്ന് അല്ലെങ്കിൽ വയഖുബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി, ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ, ബികുല്ലി ഷൈഇം ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്, തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇം ബസീർ എന്നത് മദ് ഇഅറാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ, അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്, അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി, അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ, ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ, ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു, 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി, ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും, യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും, പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവി വനുഫൂർ, ബല്ലജ്ജു ഫീ ഉതുവി വനുഫൂർ, ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു, ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഉതുവി വനുഫൂർ, ഉതുവിൻ തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്, ഉതുവി വനുഫൂർ എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى, അഫമൈ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമൈ, അഫമൈ യംഷി ഈ രൂപത്തിൽ.
അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ ഫമയംസി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീനു ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സിലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. മുസ്തഖീം, ഇവിടെ അമ്മയംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിൽ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 26.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിൻ്റെ നിയമമാണ് മുബാറക് മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ അലാ അലിഹി സഹബി അജ്മൈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരങ്ങളുടെ മഖ്റജ് അനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കണം എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ നിയമം നമുക്ക് പഠിക്കാം. അതായത് മദ്ദ് എന്നാണ് ഞാൻ പറയാം. മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക എന്നർത്ഥം. ഭാഷയിലും മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്ന് തന്നെയാണ്. ദീർഘമായിട്ട് ഉച്ചരിക്കുക, അതാണ് മദ്ദ്. അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ആ ഈ ഊ, അതായത് അലിഫ് യാ വാവ്, ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ, ഉദാഹരണത്തിന് ബാ, ബാക്ക് ശേഷം അലിഫ് വന്നാൽ ബാ എന്ന് ഉച്ചരിക്കും. അപ്പോൾ അവിടെ മദ്ദുണ്ട് എന്നർത്ഥം. അതുപോലെ ബാക്ക് ശേഷം യാ വന്നാൽ ബീ എന്നുച്ചരിക്കും. അതുപോലെ തന്നെ ബാക്ക് ശേഷം ബാ എന്ന ശേഷം വാവ് വന്നാൽ ബൂ എന്നുച്ചരിക്കും. അപ്പോൾ ആ ഈ ഉ, ബാ ബീ ബൂ, ഇത് മൂന്നും മദ്ദാണ്. ഈ മദ്ദുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുഖവിരയിൽ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ആ ഇന്നമ സദഖാത്തുൽ ഫുഖറായി എന്ന ആ മദ്ദ്, അതിന് മദ്ദ് എന്ന് പറയും. നീട്ടേണ്ട മദ്ദാണത്. ഇൻഷാല്ലാ നമ്മളതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നതിന് മദ്ദ് എന്നാണ് പറയുക. ഇതൊരു സാധാരണ മദ്ദ് എന്നതിന് അൽ മദ്ദുൽ അസ്ലി, സാമാന്യ ദീർഘം എന്ന് പറയാം. ഉദാഹരണത്തിന് ഖാല, ഇയ്യാക, ഖാല എന്ന് പറയുന്നിടത്ത് ഖാഫ് കഴിഞ്ഞിട്ട് അലിഫാണ്, പിന്നല്ല ഖാ, ഖാല ഖാ ആ എന്ന ശബ്ദം മദ്ദാണ്. അതുപോലെ നൂറുൻ, നൂ, ഖീല, ഇവിടെയൊക്കെ മദ്ദ് അസ്ലിയാണ്. അവിടെ അധികം നീട്ടേണ്ടതില്ല. സാധാരണ രണ്ട്, ഒന്നോ രണ്ട് അക്ഷരം ഉച്ചരിക്കുന്ന സമയം നീട്ടിയാൽ മതി എന്നാണ് അതിന് പറയുക. പിന്നെ എവിടെയാണ് നാം നീട്ടി ഉച്ചരിക്കേണ്ടത്? അതാണ് പരിധിയിൽ കവിഞ്ഞ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ എവിടെ, അതാണ് നാം പഠിക്കേണ്ടത്. ഈ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇദാ ജാ നസ്റുല്ല, അതെങ്ങനെ ഓതണം? ജാ അ, ജാ മദ് വന്നു, അതിനുശേഷം അ ഹംസ വന്നു, ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർഫ്, അല്ലെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്? ഇദാ ജാ നസ്റുല്ലാഹി എന്ന് ഓതണം. ഇദാ ജാ എന്ന് ഓതിയാൽ പോരാ. ഇദാ ജാ നസ്റുല്ലാഹ്,
2: ഇദാ ജാ നസ്റുല്ലാഹ്.
1: അതുപോലെ ഇലാഫിഹിം രിഹ്ലത്ത ശിത്തായി, അവിടെ അങ്ങനെ തന്നെ ശിത്തായി, ശിത്ത താ കഴിഞ്ഞിട്ട് ഹംസയാണ്. അപ്പോ ഇലാഫിഹിം രിഹ്ലത്ത

0: അലിഫ്.
1: അതെ. അപ്പോ അലിഫിന് ശേഷം ഹംസ വരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളുള്ള സ്ഥലത്ത് ഈ രൂപത്തിൽ നീട്ടി ഓതണം. ഇതിന് മദ് മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ മദ്ദിനുള്ള പേര്. തജ്വീദിൽ അതിനുള്ള പേര് മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. അതായത് അലിഫിന് ശേഷം ഹംസ വന്നു, ഇത് ഒരു കലിമത്തിൽ, ഒരു വാക്കിൽ ഉള്ളതാണ്, ഒരൊറ്റ വാക്കിലുള്ളതാണ്. ജാഅയും ശിതാഉ ഒക്കെ ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. അതുപോലെ സമാ അൻസല മിനസ്സമാ ഇമാഅൻ, സമാഉം മാഉം രണ്ടും, സമാഉം മാഉം എന്താണ്, രണ്ടും മദ്ദുള്ള കലിമത്തുകളാണ്. അപ്പം എങ്ങനെ ഓതണം?

അപ്പോൾ അലിഫിന് ശേഷം ഹംസക്കുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അതുപോലെ യാന് ശേഷം ഹംസ വരുന്ന സ്ഥലത്തും ഇതുപോലെ നീട്ടി ഓതണം. ജീ അ, മനസ്സിലായില്ലേ? അത് അലിഫിന് ശേഷം ഹ ഹംസ വരുന്ന സ്ഥലങ്ങളാണ് ഖുറാനിൽ കൂടുതലുള്ളത്. വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും യാന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അവിടെ വന്നാൽ ഇപ്രകാരം നീട്ടിയാണ് ഓതേണ്ടത്. ഈ മദ് മുത്തസിൽ എന്നത് ഇപ്രകാരം ഒരു കലിമത്തിൽ മദ് വരുന്നതാണ്. ഇനി രണ്ട് കലിമത്തിൽ മദ് വന്നാലോ അതും നീട്ടി തന്നെയാണ് ഓതേണ്ടത്. ഉദാഹരണത്തിന് തബ്ബത്ത് യദ അബീലഹബ്, യദ അബീലഹബ്, യദ മദ് പിന്നെ അബീലഹബ് അ ഹംസ, മദ്ദിന് ശേഷം ഹംസ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് കലിമത്താണ്. യദ ഒരു കലിമത്ത് ഒരു വാക്ക്, അബീലഹബ് എന്നുള്ള അബി എന്നത് മറ്റൊരു കലിമത്ത്. ഈ രണ്ട് കലിമത്തിനിടയിലും വന്നതുകൊണ്ട് അതിന് മദ് മുംഫസിൽ, അൽ മദ്ദുൽ മുംഫസിൽ എന്നാണ് പറയുക. വേറിട്ട് നിൽക്കുന്ന രണ്ട് കലിമത്തുകളിലായി നിൽക്കുന്ന മദ്. ഇത് മൂന്നോ നാലോ ഹർക്കത്ത് അളവിൻ്റെ അളവിൽ നീട്ടണം ആണ്, അങ്ങനെയാണ് എൻ്റെ നിയമം. തബ്ബത്ത് യദാ അബീലഹബ് വതബ്ബ്.

0: هو ما كسب
1: ما أغنى عنه ماله وما كسب.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം ഇതോടെ സമാപിക്കുന്നു. തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിന്റെ നിയമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മുബാറക് മദീനി നമ്മെ പഠിപ്പിച്ചത്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, tuned to reality.
5: പീസ് ഖുർആൻ റേഡിയോയിലിനി തൻസീൽ, സൂറ അങ്കബൂത്ത് മുതൽ സൂറ അസജദ വരെ പാരായണം, അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي